നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവമാസം 23 2026 ജൂൺ 6 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:32. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ്.

0: റെയിൻബോ.
1: നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇന്ന് ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷി രീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബാരക്കിനായി യുണൈറ്റഡ് നേഷൻസ് മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ്, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് അഭിലാഷ ബാരക്കിനെ അവാർഡ് നൽകി ആദരിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വടകര താലൂക്കുകൾ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ലഹരിമരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരിമരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൗണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ്. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ് ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

നമസ്കാരം, സുപ്രഭാതം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക് സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ കൂടെ. 7 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കേ, ഹിയർ വി ഗോ. ഏറ്റവും മികച്ച കാഴ്ച അല്ലെങ്കിൽ വീക്ഷണം ഏതാണത്? അതാണ് ഉൾക്കാഴ്ച. ഉൾക്കാഴ്ച കൂടാതെയുള്ള പ്രവൃത്തികൾ ആന മണ്ടത്തരങ്ങളാകും എന്നൊരു മൊഴിയും കൂടി ഉണ്ട്. ഓക്കെ, ആപ്പിൾ താഴെ വീഴാൻ തുടങ്ങിയത് ഐസക് ന്യൂട്ടൺ ജനിച്ചതിന് ശേഷം മാത്രമല്ലല്ലോ. ആപ്പിൾ മരം ഉണ്ടായ കാലം മുതലേ ആപ്പിളുകൾ താഴെ വീഴാറുണ്ട്, പലരുടെയും തലയിലും വീണ് കാണും. പക്ഷേ ഗുരുത്വാകർഷണം എന്ന പ്രതിഭാസത്തെ കണ്ടെത്താനുള്ള ഉൾക്കാഴ്ച ന്യൂട്ടന് മാത്രമാണ് ഉണ്ടായത് എന്നതാണ് കാര്യം. അതുപോലെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ എന്നും നമ്മുടെ മുന്നിലുണ്ട്, കാഴ്ചകളിലുണ്ട്. എന്നിട്ടും നമുക്കൊന്നും ഇപ്പോഴും തോന്നാത്ത വിധം ഇവയെക്കുറിച്ച് ചിന്തിച്ചത് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ആഗ്രഹമാണ് എന്ന ബോധോദയം ലഭിച്ച സിദ്ധാർത്ഥൻ, ശ്രീബുദ്ധൻ, ഉൾക്കാഴ്ചയിലൂടെയാണ് അത് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഓക്കെ, നമ്മളെ കാഴ്ചകൾ കാണുന്നത് നാടോടികൾ പാഴ്വസ്തുക്കൾ പെറുക്കില്ലേ, അതുപോലെയാണ് പലപ്പോഴും എന്ന് പറയാറുണ്ട്. അതായത് എന്തോ ഒരു കർമ്മം യാന്ത്രികമായി ചെയ്യുന്നത് പോലെ, ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല, അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോഴോ ഓരോ ഇമേജുകളുടെ ഒരു പരേഡ് മാത്രമായി പോകും കാഴ്ചകൾ. അതിന് പ്രത്യേക ഊർജമൊന്നും ചെലവാകില്ല. എന്നാൽ കാണാപ്പുറത്തെ കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ, അവ കാണാൻ ശരിക്കും എനർജി വേണം കേട്ടോ. അവയാണ് യഥാർത്ഥ കാഴ്ചകൾ എന്നതും മനസ്സിലാക്കുക. യെസ്, കാണുന്നതിലെ വ്യത്യസ്തതയാണ് പലപ്പോഴും നമ്മളെ വിജയത്തിലേക്കും തോൽവിയിലേക്കും നയിക്കുന്നത്.

0: ചുരുക്കത്തിൽ പറഞ്ഞാൽ പുറം കാഴ്ചയുടെയും ഉൾക്കാഴ്ചയുടെയും കൃത്യമായ ഒരു സംഗമം. അവിടെയാണ് നമുക്ക് ബുദ്ധിപരമായ ഒരു വീക്ഷണം അല്ലെങ്കിൽ ദർശനം ലഭിക്കുന്നത്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.
2: Don't

0: നന്മയ്ക്കായി ഒരു ചെറിയ സംഭാവന പോലും നൽകാറില്ല. അതായത് ഒരു നല്ല കാര്യം പോലും സമൂഹത്തിന് വേണ്ടി ചെയ്യാറില്ല. പകരം സമൂഹത്തിൽ നിന്നും ആവശ്യത്തിനുള്ളത് അങ്ങോട്ടെടുക്കും. എങ്കിലും നമ്മളിൽ ഭൂരിപക്ഷം പേരും എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്, സമൂഹത്തിന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ്. യെസ്, പോസിറ്റീവ് ചിന്ത കെടാതെ സൂക്ഷിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാർട്ടിൻ യാനിൻ്റെതാണ്. പ്രശസ്തനായ ഹോങ്കോങ് അമേരിക്കൻ ഷെഫ് ആൻഡ് ഫുഡ് റൈറ്ററായ മാർട്ടിൻ യാനിൻ്റേത്. ഇദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്ന കുക്കിംഗ് ഷോ യാൻ ക്യാൻ കുക്ക്, ഇത് ലോകപ്രശസ്തമാണ്. ഈയൊരു ഷോ കൂടാതെ മാർട്ടിൻ യാൻ ക്വിക്ക് ആൻഡ് ഈസി, മാർട്ടിൻ യാൻസ് ഹോങ്കോങ് തുടങ്ങിയ പോപ്പുലർ ഷോസും ഇദ്ദേഹം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാനിൻ്റെ ഏതാനും പുസ്തകങ്ങളുടെ പേരുകൂടി കേട്ടോളൂ: ചൈനീസ് റെസിപ്പീസ്, ദ വെൽ സീസൺഡ് വോക്ക്, ദി യാൻ ക്യാൻ കുക്ക് ബുക്ക്, മാർട്ടിൻ യാൻസ് ഫീസ്റ്റ്, മാർട്ടിൻ യാൻ ദ ചൈനീസ് ഷെഫ്. ബെഡ് കോഫിയാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം കേട്ടുകൊണ്ടിരിക്കാം 7 മണിവരെ.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: your best place for infotainment.
1: പൂക്കളെ കാണുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചെടി വളർന്ന് പൂവുണ്ടാവാൻ കാരണമായ അതിന് ചുവട്ടിൽ ചീഞ്ഞു വളമായ ഇലകളെ ആരും ശ്രദ്ധിക്കാറില്ല. സ്വന്തം നേട്ടവും വിജയവും മാത്രം ലക്ഷ്യമിടുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഇക്കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണിത്. സമൂഹത്തിൻ്റെയും സഹജീവികളുടെയും ഉന്നമനത്തിനായി നമ്മൾ നൽകുന്ന സംഭാവനകൾ, ഒപ്പം മറ്റുള്ളവരുടെ വിജയത്തിനും കൂടി നമ്മൾ കൂട്ടാവുമ്പോഴാണ് ജീവിതത്തിൻ്റെ വില, ജീവിത മൂല്യം ഏറെ അധികരിക്കുന്നത്. ഓൾറൈറ്റ്, നമ്മുടെ പഴയ ആമയും മുയലും ഇല്ലേ, ആ കഥയുടെ ഒരു പുതിയ വേർഷനുണ്ട്. ചിലപ്പോൾ കേട്ട് കാണും. എന്തായാലും ഇപ്പോൾ പറഞ്ഞ ആ ഒരു സേവന മനോഭാവം ഉണ്ടല്ലോ, അതിനൊരു ഉദാഹരണമാണത്, നല്ല ഉദാഹരണമാണ്. ആമയും മുയലും വീണ്ടും ഓട്ടമത്സരം തുടങ്ങുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റൊക്കെ അന്നത്തേത് തന്നെ. മത്സരം തുടങ്ങി. മുയൽ വളരെ വേഗത്തിൽ ഓടി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയുടെ പൊടി പോലും ഇല്ല, അന്നത്തെ ഇതുപോലെ തന്നെ. അത് പതുക്കെ നടന്നു വരുന്നല്ലേ ഉള്ളൂ. സന്തോഷത്തോടെ മുയൽ മുന്നോട്ട് കുതിച്ചു. കൂടാതെ ഒരു കാര്യം മനസ്സിലും ഉറപ്പിച്ചു, കഴിഞ്ഞ തവണത്തെ പോലെ ഒരിക്കലും വഴിയിൽ വിശ്രമിച്ച് കിടന്ന് ഉറങ്ങിപ്പോകരുത്. ആദ്യം ഫിനിഷിംഗ് പോയിന്റിലെത്തണം, എന്നിട്ട് വേണ്ടത്ര വിശ്രമിക്കാമല്ലോ. അങ്ങനെ ഓടിയോടി മുയൽ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്താറായി. പക്ഷേ വലിയൊരു പ്രശ്നം ദാ മുന്നിലൂടെ അങ്ങനെ പോകുന്നു. കാണാമോ? ഒരു പുഴ. അതിൻ്റെ മറുകരയിലാണ് ഫിനിഷിംഗ് പോയിന്റ്. തനിച്ചിറങ്ങി നീന്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നതിന് മുന്നേ താൻ ഫിനിഷാവും. ഛേ, ഈ പ്രാവശ്യവും മത്സരത്തിൽ തോറ്റത് തന്നെ. ഇങ്ങനെ ആകെ വിഷമിച്ച് താടിയിൽ കൈയും വെച്ച് ഇരിപ്പായി മുയൽ. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ആമ നടന്നെത്തി. മുയലിനെ കണ്ട് ആമ ചോദിച്ചു, എന്തു പറ്റി? നീ എത്രയോ മുൻപേ ഓടിപ്പോന്നതാണ്, എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? മുയൽ പറഞ്ഞു, ഒന്നും പറയണ്ട എന്നെ ചങ്ങാതി, ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ ഇതാ ഈ പുഴ അടക്കണ്ടേ. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അതിനെന്താ, ഞാൻ സഹായിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമ പുഴയിലേക്ക് ഇറങ്ങി. എന്നിട്ട് മുയലിനെ പുറത്തു കയറ്റി പുഴ കടന്നു. നിസ്സാരമായി തോൽപ്പിക്കാമായിരുന്നിട്ടും തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ സഹായിച്ച ആമയോട് മുയൽ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി കൂട്ടുകാരാ, നിന്നിൽ നിന്നും വീണ്ടും ഞാൻ പഠിച്ചു. വിജയത്തിലേക്ക് ഇനി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അങ്ങനെ ഇത്തവണ അവർ ജോയിന്റ് വിന്നേഴ്സായി മാറി. യെസ് ഫ്രണ്ട്സ്, മറ്റുള്ളവർക്ക് കൂടി സേവനം പങ്കുവച്ചുകൊണ്ട് നേടുമ്പോൾ തന്നെയാണ് നമ്മുടെ വിജയം യഥാർത്ഥ വിജയമായി മാറുന്നത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യത്തോടെ അവനവന് വേണ്ടി, അവനവന് മാത്രം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴല്ല. ഇവിടെ എമേഴ്സന്റെ വാക്കുകൾ കൂടി ഓർക്കാം നമുക്ക്. ദ പേർപ്പസ് ഓഫ് ലൈഫ് ഇസ് നോട്ട് ടു ബി ഹാപ്പി, ഇറ്റ് ഇസ് ടു ബി യൂസ്ഫുൾ, ടു ബി ഓണറബിൾ, ടു ബി കമ്പാഷനേറ്റ്, to have it make some difference that you have lived and lived well. Right, namukku oru break kudi edukkan pet coffee le, ennittu last segment kelkam. Stay tuned.
0: Prabhathathinte nairmalyavum kulirmayumayi FM Rainbow 107.5 il pet coffee.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: കൗമാരപ്രായം പല കാര്യങ്ങളിലും അല്പമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാവുന്ന ഒരു സമയമാണിത്. കാരണം കുട്ടി എന്ന പരിഗണന കിട്ടില്ല, അതുപോലെ മുതിർന്നയാൾ എന്ന കൺസിഡറേഷനും ഇല്ല. ശരിയല്ലേ സംഗതി? ലൂയിസും പറയുന്നത് ശരിയാണെന്ന്. എന്താണ് കാര്യമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം പെറ്റ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലൂടെ. ഓക്കെ, ഈ ലൂയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങേ വീട്ടിലെ ലൂയിസ് അല്ലാട്ടോ, ഇദ്ദേഹം ഒരു സിംഹമാണ്. മിസ്റ്റർ ആയിട്ടില്ലാത്ത ഒരു മാസ്റ്റർ സിംഹം, മാസ്റ്റർ ലയൺ. ചെറിയ കുട്ടിയല്ല, എന്നാൽ സ്വയം വേട്ടയാടാനുള്ള കഴിവുമായിട്ടില്ല. എങ്കിലും രാജരക്തത്തിൻ്റെ അഭിമാനം ഉള്ളിലുള്ളതുകൊണ്ട് പുള്ളി തനിയെ ഇര തേടാനൊക്കെ ശ്രമിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇരയുടെ മേലേക്ക് ചാടി വീഴുന്ന ടൈമിങ്ങൊക്കെ തെറ്റും, പിന്നെ ഇരകളെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയും വേഗവും ഇല്ല. ഈ നിരാശ തന്നെ ആകെ വിഷമിപ്പിച്ചിരിക്കുമ്പോഴാണ് ഹയനകളുടെ, കഴുതപ്പുലികളുടെ കളിയാക്കൽ, മുറിവിൽ മുളകരച്ച് പുരട്ടുന്നത് പോലെ. ലൂയിസ് പിടിക്കാൻ ശ്രമിക്കുമ്പോഴേ ഓരോ ചെറിയ ഹയനക്കുട്ടി പോലും പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നത് കണ്ട് കഴുതപ്പുലിക്കൂട്ടം ആർത്തട്ടഹസിക്കും. സിംഹക്കുട്ടി തിരിച്ച് അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ അലറാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ദുർബലമായ ഒരു ശബ്ദം മാത്രമാണ് വരാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഹയനകളുടെ ചിരി ഒന്നുകൂടി ഉച്ചത്തിലാവും. വീട്ടിലെ മുതിർന്നവരോട് പരാതി പറഞ്ഞപ്പോൾ അതൊക്കെ വിട്ടുകളയാനും അവഗണിക്കാനുമാണ് അവരുപദേശിച്ചത്. അതെങ്ങനെയാ, ലൂയിസിന് ദേഷ്യവും സങ്കടവും വന്നു. ഒരു ചെറിയ മാനിനെ പിടിക്കാൻ പതുങ്ങിയിരിക്കുമ്പോൾ പോലും എൻ്റെ തലയിൽ ആ കഴുത പുലികളുടെ ചിരിയാ മുഴങ്ങുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം എല്ലാ കൗമാരക്കാരും ചെയ്യുന്നത് പോലെ ലൂയിസ് അമ്മയുടെ അടുത്ത് ചെന്നു പരാതിയുമായിട്ട്. അമ്മ നല്ലൊരു വേട്ടക്കാരിയാണ് കേട്ടോ. സങ്കടപ്പെട്ട് നിൽക്കുന്ന മകനെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങളെല്ലാവരും ഈ പ്രായവും ഈ അവസ്ഥയും കടന്നു വന്നവരാണ്. ഇപ്പോൾ ഇര പിടിക്കാൻ ഞാൻ മിടിക്കുകയാണെങ്കിലും നിന്റെ പ്രായത്തിൽ ഹയനകൾ എന്നെയും പരിഹസിച്ചിട്ടുണ്ട് ധാരാളം. അതിൽ ഞാൻ സങ്കടവും പരാതിയും പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്. അന്ന് ഞാൻ

0: മനസ്സിലാക്കിയ പാഠം ഇപ്പോൾ നീയും കേട്ടോളൂ. ഈ പരിഹാസവും വിമർശനവുമൊക്കെ കണ്ടും കേട്ടും തളർന്നിരുന്നാലേ അതിനർത്ഥം അവരുടെ പദ്ധതി ജയിച്ചു എന്നാണ്. അവര് മനസ്സിൽ വിചാരിച്ചതും പറഞ്ഞതുമാണ് സത്യമെന്നാണ്. പക്ഷേ അവർ പറയുന്നതും കാണിക്കുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ അത് അവഗണിച്ചുകൊണ്ട് നീ നിന്റെ ശ്രമം തുടരണം. വീണ്ടും പഠിക്കുകയും നീ ഇനിയും വലുതാക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ശരിയാകും, ശരിയാകണം. അങ്ങനെയുള്ള സമയത്ത് ഒരു കഴുതപ്പുലിയും എൻ്റെ മോനെ നോക്കി ചിരിക്കില്ല കേട്ടോ. നിന്നെ കാണുമ്പോൾ തന്നെ അവന്മാരെ ഓടിക്കോളൂ. അമ്മയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ലൂയിസിന് അല്പം സമാധാനം തോന്നി. ഇനി പരാതി പറയില്ല, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് അമ്മയ്ക്ക് വാക്കും കൊടുത്തു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ലൂയിസ് വളർന്ന് ഒരു ഒത്ത സിംഹമായി മാറി. ഒരു ദിവസം വെറുതെ പുൽമേട്ടിലൂടെ നടക്കുമ്പോൾ അവൻ പണ്ട് തന്നെ കളിയാക്കിയ ഹയനക്കൂട്ടത്തെ കണ്ടു. പുള്ളിക്കാരൻ്റെ രക്തം തിളച്ചു പഴയ കാര്യങ്ങൾ ഓർത്ത്. അവൻ ആ സംഘത്തിന് നേരെ കുതിച്ചു ചെന്നു. ചിതറിയോടിയ കഴുതപ്പുലികളിൽ ഒന്നിനെ കീഴ്പ്പെടുത്തി. തന്നെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചു ആ കഴുതപ്പുലി. നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നാൽ നീയും നിന്റെ കൂട്ടാളി വിമർശകരും അറിയാനായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ചിരിയും പരിഹാസവും ഒന്നും എൻ്റെ ശ്രമങ്ങളെ തടഞ്ഞില്ല, മറിച്ച് അതെന്നിൽ കൂടുതൽ വാശിയുണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോ എൻ്റെ കരുത്ത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. കരുതി ഇരുന്നോളാം പറഞ്ഞേക്ക് കൂട്ടുകാരോടും. ഇത്രയും പറഞ്ഞിട്ട് ഹയനയെ മോചിപ്പിച്ചു. അവൻ ജീവനും കൊണ്ടോടി. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കഥയിലൂടെ ബെഡ് കോഫി പറഞ്ഞു വരുന്നത് ഇതാണ്: ജീവിതത്തിൽ നമുക്കും നേരിടേണ്ടി വരും ഒരു കാരണവുമില്ലാതെ വിമർശിക്കുന്നവരെ, ക്രിയാത്മകമല്ലാത്ത വിമർശനങ്ങൾ. ചെയ്യുന്ന പ്രവൃത്തി മതിയാക്കി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഈ അനാരോഗ്യകരമായ വിമർശനങ്ങൾ കാരണമാവരുത്. ആ വിമർശകരെ ജയിക്കാൻ വിടുകയുമരുത്. നമുക്ക് കഴിവുള്ള സംഗതികൾ വീണ്ടും വീണ്ടും ഇംപ്രൂവ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊള്ളുക. സ്വയം ഒന്നും കാര്യമായി ചെയ്യാത്തവരാണ് എന്തെങ്കിലും പരിശ്രമിക്കുന്നവരെ വിമർശിക്കാൻ വരുന്നത്. അതങ്ങ് അവഗണിച്ചേക്കുക. ഒരിക്കലും ഏതെങ്കിലും വിമർശകനെ ആദരിക്കാൻ ഒരു പ്രതിമ പോലും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന പ്രസ്താവന കൂടി മനസ്സിൽ വെച്ചോളൂ. ഓൾറൈറ്റ്, ഇനി ബെഡ് കോഫിക്കും എനിക്കും ബൈ പറയാനുള്ള സമയമാണ് നിങ്ങളുടെ മുന്നിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. തിരിച്ചിങ്ങോട്ടും വിഷ് ചെയ്തോളൂ. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും ബെഡ് കോഫിയിൽ മീറ്റ് ചെയ്യാം നാളെ രാവിലെ. ബൈ ഫോർ നൗ.
1: You are listening to Rainbow FM 110.5, musically yours.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: സമയം 6 കഴിഞ്ഞ് 59:14 ഇന്ന് നമ്മളുടെ റെയിൻബോ FM കൊച്ചി 107.5 ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള സമയമാണ്. യെസ്, ഇനി 7 സ്വാഗതം കൊച്ചിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് കത്തിലൂടെയും വാട്സപ്പിലൂടെയും ഇമെയിലൂടെയും അയച്ചു തരുന്ന പാട്ടുകൾ, പഴയകാല ഗാനങ്ങളാണ് നമ്മൾ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം. നിങ്ങളൊരു യാത്ര പോയിട്ടുണ്ടെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും യാത്രയെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. തുടർന്ന് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടുള്ള ഒരു സമയമാണ്. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. അപ്പോൾ 10 വാട്സപ്പാണ്, 11 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്, 11:30 സ്പോൺസേഡ് പ്രോഗ്രാം സ്റ്റംപ്ഡ് ഡൽഹി റിലേ, 12 യുവർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഫോണിലൂടെ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 ഇംഗ്ലീഷ് വാർത്തകൾ

രണ്ട് പതിനഞ്ചിന് നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്, 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം വിവിധ് ഭാരതി റിലെ, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലെ, 8 മണിക്ക് പവർ പ്ലേ, 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ, 11 മണിക്ക് ന്യൂസ് ഇൻ ഹിന്ദി ഡൽഹി റിലെ, 11:05 ഇംഗ്ലീഷ് ന്യൂസ് ഡൽഹി റിലെ, തുടർന്ന് നമ്മളുടെ സ്റ്റേഷൻ ക്ലോസിംഗ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 1:18 ആകുമ്പോൾ ഇനി കേൾക്കാം. സ്വാഗതം കൊച്ചി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 57 സെക്കൻഡും. അപ്പോൾ ഇന്നത്തെ ഈ പാട്ടിൻ്റെ ആദ്യത്തെ ആ ഒരൊറ്റ വാക്ക് ഞാൻ എടുക്കുകയാണ്, അതെ, മരച്ചീനി. യെസ്, ബ്രസീലിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന ഒരാളാണ് ഈ മരച്ചീനി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇതിനെ കപ്പ എന്ന് പറയുന്നു, വടക്കൻ കേരളത്തിൽ ഇതിനെ പൂള എന്ന് പറയുന്നു, ഇനി ഈ മധ്യ കേരളത്തിലെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഇതിനെ കൊള്ളി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കസവ എന്ന് പറയും. ഏയ്, അങ്ങനെയൊന്നുമല്ല കിരണേ, ടപ്പിയോക്ക എന്നല്ലേ ചോദിക്കുന്നത്? അതെ, അത് കപ്പപ്പൊടിക്കാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും മരച്ചീനിയുടെ ഒരു കാര്യം ഇതാണ്. നമ്മളുടെ കേരളീയരുടെ ഒരു ഇഷ്ട വിഭവമാണ് വൈകുന്നേരങ്ങളിലെ, എന്താണ്, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോവില്ലേ, അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കപ്പ ബിരിയാണി അല്ലേ. രാവിലെ തന്നെ ഇരുന്ന് കൊതിപ്പിക്കുക, ഈ സ്വാഗതം കൊച്ചിയിലെ എന്തിനാ ഈ കപ്പ എന്നാണ് ചോദിച്ചത്. ഈ പാട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. സോറി, വിശ്വനാഥൻ സംഗീതം നൽകി, KJ യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിലെ പാട്ട്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ കിരണേ, ഇത് ആരാ ഈ കത്തുകളൊക്കെ അയച്ചേ? ആ, ദേ വരുന്നു, അങ്കമാലി സ്വദേശിയായിട്ടുള്ള മിനി മാർട്ടിൻ വാട്സപ്പിലൂടെ അയച്ചു തന്ന പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഈ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പോകെ പോകെ യേശുദാസിൻ്റെ കുറേ പാട്ടുകൾ കേൾക്കാം. അതിന് ഇടയിലൊരു പാട്ട് വ്യത്യസ്തമായത് കേൾക്കാം. ആ വ്യത്യസ്തമായ പാട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങളുള്ളത്. അപ്പോൾ ഇതൊക്കെ പോകെ പോകെ നമുക്ക് കേൾക്കാം. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. യെസ്, മയിലാടും കുന്ന് എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോകാം. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. നമ്മുടെ ദാസേട്ടൻ പാടിയ ആ പാട്ട്.

7 മണി കഴിഞ്ഞ് 12:22 അടുത്ത പാട്ടിന് മുമ്പ് ഇന്നത്തെ ആ ക്ലൂ എന്തൊക്കെയാണെന്ന് പറയാലോ. യെസ്, ഞാൻ പറഞ്ഞായിരുന്നു ഒരു പാട്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട് ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. അത് 11-ാമത്തെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡ്യുവറ്റ് സോങ് ആണ് അത്. അതായത് നമ്മുടെ കെ ജെ യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഒരു ഗാനമാണ് ഇത്. 4 ദിവസം കൂടെ ഞാൻ കാത്തിരിക്കും, എന്നിട്ടും ജോണിച്ചനെ കണ്ടില്ലെങ്കിൽ നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. ഇങ്ങനെയൊരു കത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഴുത്ത് ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഇതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ കെ ജെ യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനമാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു. വിൻസെന്റും ജയഭാരതിയും കെ പി എസ് സി ലളിതയും ബഹദൂറും എസ് പി പിള്ളയും ശ്രീലതാ നമ്പൂതിരി ഇങ്ങനെയുള്ള നടൈ നടന്മാരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ശരിക്കുമുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ വില്ലൻ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന നടനായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂ ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഈ ക്ലൂ വെച്ചിട്ട് 11-ാമത്തെ പാട്ട് ഏതാണ്, ആ പാട്ട് അടങ്ങിയ സിനിമ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലൂ കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു 2-3 പാട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഈ ക്ലൂസ് പറഞ്ഞു തരുന്നതായിരിക്കും. സമയം 7:13:50. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. മായ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1972 ഈ ചലച്ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM Kochi 107.5.

7 മണി കഴിഞ്ഞ് 21:39 സ്വാഗതം കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്കമാലി സ്വദേശിയായിട്ടുള്ള മിനി മാർട്ടിൻ വാട്സപ്പിലൂടെ അയച്ചു തന്ന ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചതന്ത്രം എന്ന സിനിമയിലെ 1974 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാൻ പോകുന്നത് മുദ്രമോതിരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ ഒരേ കൂട്ടുകെട്ടിൽ പറഞ്ഞ രണ്ടാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഗതം കൊച്ചിയിലൂടെ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപ

0: യുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയ ഓർ പിഛല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% രഹീ ഹൈ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹൈ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോം ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രണ്ടു ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ

0: ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. സ്വാഗതം കൊച്ചിയിൽ ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ അങ്കമാലി സ്വദേശിയായിട്ടുള്ള മിനി മാർട്ടിൻ കത്തിലൂടെ അയച്ചു തന്നിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കത്തിലൂടെയല്ല കേട്ടോ, വാട്സപ്പിലൂടെ അയച്ചു തന്നിരിക്കുന്ന പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു കുയിലിൻ്റെ മണിനാദം പോലത്തെ നല്ലൊരു പാട്ട് അല്ലേ? പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ പാട്ടുകൾ, മിക്കവാറും എല്ലാ പാട്ടുകളും യേശുദാസ് തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഒരു പാട്ട്, 11-ാമത്തെ പാട്ട് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസും ബി വസന്തയും ചേർന്നാണ്. 4 ദിവസം കൂടെ ഞാൻ കാത്തിരിക്കും, എന്നിട്ടും ജോണിച്ചനെ കണ്ടില്ലെങ്കിൽ നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. ഇങ്ങനെ ഒരു എഴുത്ത് ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ്. അതുപോലെ തന്നെ വിൻസെന്റും ജയഭാരതിയും കെ പി എസ് സി ലളിതയും ബഹദൂറും എസ് പി പിള്ളയും ശ്രീലത നമ്പൂതിരിയും ഒക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ വില്ലൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന നടനായിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ വേറെയും ക്ലൂക്കളുണ്ട്, പക്ഷേ അതൊക്കെ സിമ്പിളായി പോകും. ഇത് തന്നെ വളരെ സിമ്പിളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് എല്ലാവരും തന്നെ ആൻസറിങ്ങനെ ശരിയും തെറ്റും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൂസൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണ്

പതിനൊന്നാമതായിട്ട് വരാൻ പോകുന്നത് എന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് സുജാത എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോയാലോ. പാട്ട് അപ്പൊ തന്നെ ദേ ചുണ്ടിൽ വന്നല്ലേ. യെസ്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടർന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാവുമായിട്ട് നമ്മൾ എത്തിയിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി.

0: ശരിക്കും എന്താ പറയുന്നേ, ഈ ഭാവനയെ അങ്ങേ അറ്റം കൊണ്ടുപോയിട്ടുള്ള വരികള്, അല്ലെ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ദാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറിനെ, അതായത് ഇന്നത്തെ കത്ത് നമുക്ക് വേണ്ടി അയച്ചു തന്ന, ഇത്രയും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് അയച്ചു തന്ന ലിസ്ണറിനെ നമ്മൾ കൂടെ കൂട്ടുന്നുവെന്ന്, ദാ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ആ, നല്ല മഴയൊക്കെ ഇല്ലേ?
1: നല്ല മഴയാണ്.
0: എവിടെയായിട്ടാണ് അങ്കമാലി? എവിടെയായിട്ടാണ്
1: അങ്കമാലി? ചെറിയ പാലശ്ശേരി.
0: എനിക്കറിയില്ല.
1: എയർപോർട്ടിന്റെ
0: അടുത്തായിട്ട് വരും. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
1: നല്ല വിശേഷങ്ങളാണ്.
0: ആ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങള്, എന്താണ്, മിനി മാർട്ടിന്റെ വിശേഷങ്ങള് കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്തത്.

0: എനിക്ക് എന്റെ ഭർത്താവ് മാർട്ടിൻ,
1: ആ
0: മോള് ചിന്തു.
1: മാർട്ടിൻ ചേട്ടൻ എന്താ ചെയ്യുന്നേ?
0: മാർട്ടിൻ മെയ്സനാണ്.
1: മെയ്സനാണ്. അപ്പൊ രാവിലെ തന്നെ പോയിട്ടുണ്ടാവുമല്ലോ ഇന്ന്?
0: ഇല്ല ഇല്ല, പോയിട്ടില്ല. വീടിന്റെ അടുത്താണ്.
1: വീടിന്റെ അടുത്ത് തന്നെയാണ്?
0: ആ, വീടിന്റെ അടുത്താണ്. പിന്നെ
1: ആണോ? ആ, അപ്പൊ പിന്നെ റേഡിയോയുടെ വോളിയം അങ്ങ് കൂട്ടി അങ്ങ് വെച്ചു. അപ്പുറത്തിരുന്ന് കേക്കാലോ. ആണല്ലേ. ആ പിന്നെ മകള് സന്ധ്യയെ?
0: മകള് ടിൻഡു.
1: ടിൻഡു, ഓക്കെ. ടിൻഡു ഉണ്ട്. പിന്നെ
0: മോൻ ഗ്ലിൻഡ്.
1: കേട്ടില്ല.
0: ഗ്ലിൻഡ്. ഗ്ലിൻഡ്.
1: ഗ്ലിൻഡ്. ആ, വെറൈറ്റി പേരുകളാണല്ലോ. ടിൻഡു, ഗ്ലിൻഡ്, അടിപൊളി. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു?
0: അവര് മോള് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്. അവര് വള്ളത്ത് പെരുമ്പാവൂര് വല്ലം ആഴത്തുപടിയിൽ താമസിക്കുന്നത്.
1: ഓക്കെ.
0: മോൻ ഇവിടെ ഇല്ല, ഖത്തറിലാ.
1: ഖത്തറിലാണ്. ഓക്കെ. അപ്പൊ മോനോട് പറയണം, ഖത്തറിൽ വെച്ചിട്ട് നമ്മളുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും.
0: ന്യൂസ് പറഞ്ഞിട്ടുണ്ട്.
1: ആ, ന്യൂസ് ഓൺ എയർ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ കേൾക്കാൻ പറയണം.
0: പിന്നെ പിന്നെ മരുമോൻ
1: സിബി,
0: പിന്നെ രണ്ട് പേരക്കിടാങ്ങളുണ്ട്. അവര് ഒരാള് ജുവാൻ ക്രിസ്, ഒരാള് റയാൻ ക്രിസ്.
1: റയാൻ, റയാൻ ആൻഡ് ജുവാൻ. ആ, അടിപൊളി പേരുകളാണല്ലോ. ഇതൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തു? ആരാ സെലക്ട് ചെയ്തത്?
0: അത് എല്ലാരും കൂടി സെലക്ട് ചെയ്ത്, മോളും മോനൊക്കെ കൂടി.
1: പക്ഷെ മോന് പേരിട്ടപ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു?
0: അതെ.
1: എന്താണ് മോന്റെ പേര്? അപ്പൊ എങ്ങനെയാ ആ പേര് കിട്ടിയത്? എങ്ങനെയാ
0: അന്ന്? എവിടുന്നോ ഞാനൊരു കേട്ടു.
1: അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി അല്ലേ. എന്റെ എന്റെ എന്റെ പേര്, എനിക്ക് വേറൊരു പേരിടാനായിട്ടാണ് ഇരുന്നത്. അപ്പൊ എന്റെ അമ്മൂമ്മ, പപ്പയുടെ അമ്മ പറഞ്ഞു, പപ്പയുടെ അമ്മയ്ക്ക് പപ്പയുടെ ഒരു കൂട്ടുകാരനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൂട്ടുകാരന്റെ പേര് കിരൺ എന്ന. അപ്പൊ പറഞ്ഞു, ഇവന് കിരൺ എന്നുള്ള പേരിട്ടാ മതി. അങ്ങനെയാണ് എനിക്ക് കിരൺ എന്നുള്ള പേര് വന്നത്.
0: കിരൺ നല്ല പേരല്ലേ?
1: അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേര് തന്നെയാണ്. കുറച്ച് വെറൈറ്റിയാണ്, അധികം ആൾക്കാരുടെ അടുക്ക് കേൾക്കാത്ത ഒരു പേരാണ്. അധികം ആൾക്കാർക്കില്ല. ഇപ്പൊ ഞങ്ങളുടെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു കിരണേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് കിരൺമാരുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു കിരണേ ഉണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ട് കിരൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വേർഡാണ്, അല്ലെങ്കിൽ പേരാണ്. അതെ, അതെ, അതെ, അതെ. പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരിലും.
0: അതെ, അതെ. മോന്റെ സംസാരം കേൾക്കുമ്പോഴേണ്ടല്ലോ വർത്താനം പറയണ പോലെ നമുക്ക് തോന്നണേ.
1: അതെ, ഞാൻ ചിരിക്കുന്നുണ്ട്. പിന്നെ പിന്നെ വേറെ വിശേഷങ്ങൾ, അങ്കമാലി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
0: അങ്കമാലിയില് നല്ല വിശേഷം. ഞങ്ങളുടെ വീട് റെയിലിന്റെ അരീത്താ.
1: അപ്പൊ
0: ഗ്രാമമാണ്.
1: ആ പിന്നെ
0: ശാന്തമായ സ്ഥലമാണ്.
1: ആ, ഗ്രാമമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ.
0: ഗ്രാമമാണ്, ശാന്തമായിട്ടുള്ള സ്ഥലമാണ്.
1: ആ അതെ. പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ പാട്ടുകളൊക്കെ ആരാ സെലക്ട് ചെയ്ത് തന്നെ? യേശുദാസിന്റെ ഇത്രയും നല്ല പാട്ടുകള്.
0: ആ, ഞാൻ ദാസേട്ടന്റെ ഭയങ്കര ആരാധികയാണ്.
1: ആരാധികയാണ്.
0: ഞാൻ സെലക്ട് ചെയ്ത.
1: ഓക്കെ, ദാസേട്ടൻ പാടിയ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ?
0: എനിക്ക് അങ്ങനെ ചോദിച്ചാ പറയാൻ പറ്റൂല.
1: എന്നാലും എന്നാലും നമുക്ക് ചില പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടം വെച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് അനിയത്തി പ്രാവിലെ ഓ പ്രിയ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ അതുപോലെ അതുപോലെ പ്രിയപ്പെട്ട, അത് മാത്രമല്ല കേട്ടോ, കുറെ പാട്ടുകളുണ്ട്. അപ്പോ അതുപോലെ പ്രിയപ്പെട്ട മറ്റൊരു വേറൊരു പാട്ട് ഇപ്പം ഈ പറയുന്ന മിനി മാർട്ടിന്റെ കയ്യിലും ഉണ്ടല്ലോ.
0: അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ബാഷേന്റെ ഒട്ടുമിക്ക പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ടാ പാടുന്നേ?
0: പാട്ട് എനിക്കിപ്പോ കാളിദാസന്റെ അത് നല്ല ഇഷ്ടമാണ്.
1: അപ്പൊ അതൊന്ന് വെറുതെ ഒരു രണ്ടുപേരെയും മുളിക്കേ.
0: അയ്യോ അയ്യോ, എനിക്ക് സ്വരം ശരിയല്ല.
1: ആ സ്വരം, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, പറഞ്ഞോളൂ. നമ്മുടെ

0: പ്രിയപ്പെട്ട ലിസണേഴ്സ്, അവര് മാത്രമല്ലേ കേൾക്കണോളൂ, വേറെ ആരും കേൾക്കണില്ല, പിന്നെ ഞാനും കേൾക്കണോളൂ.
1: അതല്ലേ കുഴപ്പം.
0: എന്നാലും ഒരു രണ്ടുപേര് പാടാൻ പറ്റുമെങ്കിൽ വേഗം പാടാം.
1: പാടാൻ പറ്റുമെന്ന് നോക്കട്ടെ.
0: ആ ഓക്കെ, അപ്പൊ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്യുക BGM. ഓക്കെ.
1: കാളിദാസന്റെ കാവ്യഭാവനയിൽ കാൽശിലംബണിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ കാവ്യഭാവനയിൽ കാൽശിലംബണിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ
0: ഇടയ്ക്ക് ഇത്തിരി എന്താണ് ഈ പിച്ച് ഔട്ടായി എന്ന് പറയുന്ന പോലെ പിച്ച് കിട്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല.
1: അപ്പൊ അതുകൊണ്ട് അതിൽ പിന്നെ എനിക്ക് സ്വരം കിട്ടൂല.
0: പക്ഷെ ഉണ്ടല്ലോ, നമ്മള് ട്രൈ ചെയ്താ മതി. നമ്മള് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മള് എന്താ പറയുന്നേ, എന്തോ എന്തോ എന്തോ അതിന് പറയുകയല്ലോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇങ്ങനെ പാടി പാടി പാടി പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൗണ്ട് നന്നാവും. ഇപ്പൊ എന്റെയൊക്കെ സൗണ്ട് പോയതാ, പക്ഷെ ഇപ്പൊ ഒക്കെ കണ്ടില്ലേ. അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മള് എന്തോ എന്തോ പറയുമല്ലോ, എന്താണ് എന്താണ് എന്തോ ആള് എന്താ ആനയെ ചുമക്കും എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആകുമ്പോ 11-ാമത്തെ പാട്ട് ഏതാണെന്ന് അറിയാവോ? ഞാനൊരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാം അല്ലേ, എന്താ ഒന്ന് പറഞ്ഞു ഏതാണെന്നൊന്ന്
1: കേൾക്കാം.
0: പുഷ്പഗന്ധി എന്ന് പറയുന്ന പാട്ടല്ലേ? ആ അത് എഴുതി അയച്ചത് കൊണ്ട് അറിയാം.
1: അല്ല എനിക്ക് പെട്ടെന്ന് മറ്റേ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് മനസ്സിലായി.
0: ആ സിനിമ കണ്ടതാണോ?
1: ആ സിനിമ കണ്ടതാ.
0: ആ അതാണ്. ഓക്കെ, അപ്പോ എന്തായാലും ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 6 മാസമോ 7 മാസമോ 8 മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു കത്ത് അയക്കുക, പുതിയ വാട്സപ്പിലൂടെയോ ഇമെയിലൂടെയോ ഒക്കെ അയക്കുക.
1: ആ
0: അപ്പോ ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മളുടെ സ്വാഗതം കൊച്ചിയിൽ കുറച്ച് ഈറും കൂടെ കൂടുതൽ വരും. അപ്പോ നമുക്ക് ആ സമയത്തേക്ക് കത്തുകള് അയക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, ഇത്രയും നല്ല പാട്ടുകള് എഴുതി അയച്ച് തന്നതിന്. അല്ല, ഇത്രയും നല്ല പാട്ടുകൾ തന്നതിന് ഞങ്ങളുടെ ഈ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിന്റെയും എന്റെയും ഒക്കെ താങ്ക്സ് ആണ് അങ്ങോട്ട് തന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ദാ നമ്മളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അഭിനന്ദന പ്രവാഹമുണ്ട്, അതൊക്കെ കയറി നോക്കുക. ഫേസ്ബുക്കിൽ നമ്മളുടെ റെയിൻബോ FM കൊച്ചി എന്ന് പറയുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ, ആ അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ കുറിച്ച് ഈ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് സ്വാഗതം കൊച്ചിയുടെ. അപ്പൊ അതിന്റെ താഴെ കമന്റ് ഇങ്ങനെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഓക്കെ, അപ്പോ നമുക്ക് ഇനിയും മറ്റൊരു സ്വാഗതം കൊച്ചിയിൽ കേട്ടുമുട്ടാം. ശരി, താങ്ക് യു. അപ്പോൾ സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്ന അഡ്രസ്സിലാണ്. സ്വാഗതം കൊച്ചി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21. ഇതുകൂടാതെ വാട്സപ്പിലൂടെ അയക്കാം സ്വാഗതം കൊച്ചി എന്ന ഹെഡിങ് കൊടുക്കുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, ഫോൺ നമ്പർ, തുടർന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ എഴുതുക. എഴുതി അയക്കേണ്ട നമ്പർ 8547341075. ഇനി അതൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. ഇമെയിൽ ചെയ്യാനായിട്ടും സെയിം ഫോർമാറ്റ്, സ്വാഗതം കൊച്ചി, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പാട്ടുകൾ, സെൻഡ് ടു FM റെയിൻബോ inbox@gmail.com. അപ്പോൾ ഈ 3 ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ വേഗം വേഗം അയച്ചോളൂ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. പൊന്നി എന്ന ചിത്രത്തിലെ പാട്ട്, 1976 പുറത്തിറങ്ങിയ പാട്ട്, P. ഭാസ്കരന്റെ വരികൾക്ക് G. ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ട്.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

സ്റ്റുഡിയോ ക്ലബിലെ സമയം 8 മണി കഴിഞ്ഞ് 7:33 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട രണ്ട് പാട്ടുകൾ, അതായത് റൗഡി രാമു എന്ന ചിത്രത്തിലെ നളദമയന്തി കഥയിലെ ഇത്, ഈ പാട്ടിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയും സംഗീതം ശ്യാമുമായിരുന്നു. കെ ജെ യേശുദാസാണ് പാടിയത്. അതിനുശേഷം കേട്ട അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ എന്ന ഇപ്പോൾ കേട്ട ആ ഒരു പാട്ട്, ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ പാട്ടാണ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലൂ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. യെസ്, ഈ ഒരു രണ്ടോ മൂന്നോ പേരൊക്കെയാണ് അതിന് ഒരു തെറ്റായ ആൻസർ തന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളും അതിന് കറക്റ്റ് ആൻസർ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അഴകുള്ള സെലീന എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് യേശുദാസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത, അന്ന് വളരെ ഹീറോയായിട്ടും ഒത്തിരി സിനിമകളിൽ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്ന നസീറാണ് ഈ ചിത്രത്തിലെ വില്ലൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നസീറിനെ വില്ലനാക്കിയ ഒരു സിനിമ കൂടിയാണ് അഴകുള്ള സെലീന. അപ്പോൾ എല്ലാവരും മീൻസ് പറഞ്ഞ ആളുകൾ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ പാട്ട് കേൾക്കാം. പുഷ്പഗന്ധി എന്ന് തുടങ്ങുന്ന ആ പാട്ട് വയലാറിൻ്റെ വരികൾക്ക് കെ ജെ യേശുദാസ് സംഗീതം നൽകി, യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ആ പാട്ട് സ്വാഗതം കൊച്ചിയിലൂടെ.

0: സമയം 8 മണി കഴിഞ്ഞ് 13:36 അങ്കമാലി സ്വദേശി മിനി മാർട്ടിൻ വാട്സപ്പിലൂടെ അയച്ചു തന്ന പഴയകാല ചലച്ചിത്ര ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ ഇത്രയും സമയം നിങ്ങൾ കേട്ടത്. നാളെ സ്വാഗതം കൊച്ചിയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശിയായിട്ടുള്ള രാജീവ് എന്നെ വാട്സപ്പിലൂടെ അയച്ചു തന്ന ഒരു പിടി നല്ല പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14:05 എനിക്ക് തൽക്കാലത്തേക്ക് നമ്മളുടെ സ്വാഗതം കൊച്ചി സൈൻ ഔട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. സ്വാഗതം കൊച്ചിയുമായി ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇവിടെ മാത്രമേ നിലയ്ക്കുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും. അപ്പോൾ അല്പസമയത്തിനകം നമുക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: You are listening to Rainbow FM 107.5. Musically yours.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അസേർട്സ് ഇന്ത്യൻ എക്കോണമി റിമെയിൻസ് എക്സെപ്ഷണലി സ്ട്രോങ് ഡിസ്പൈറ്റ് ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസസ് റെഗുലേറ്ററി നോംസ് ഫോർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ്. More than 9.42 lakh farmers to join Khet Bachao Abhiyan for balanced fertilizer use and sustainable farming. India slams Pakistan for abusing its temporary membership of UN Security Council to peddle false narratives about Jammu and Kashmir. IMD forecasts extremely heavy rainfall in northern districts of Keralam until June 9th. And Indian Grandmaster R. Pragyanan scripts history, becomes first Indian to win Norway chess title. And now the news in detail. Prime Minister Narendra Modi has asserted that the foundation of the Indian economy remains exceptionally strong, with the nation recording a robust 7.7% growth in the fiscal year 2025-26 despite a global economic crisis. Addressing a large gathering after launching a series of developmental projects worth around 2,970 crore rupees in Daman last evening,

സമയം 8 മണി കഴിഞ്ഞ് 30:28 നമുക്ക് കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് കടക്കാം. യെസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, നമ്മുടെ കുസാറ്റിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിലെ താൽക്കാലിക നിയമനത്തിനായി റൂസയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ലെവൽ 1 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ MSc ആണ് ഇതിന് യോഗ്യത. നാനോ മെറ്റീരിയൽസിൻ്റെ സിന്തസിസ്, ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് എന്നിവയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയുമായിട്ട് NYBIENREMELLO@cusat.ac.in എന്ന വിലാസത്തിലേക്ക് അല്ലെങ്കിൽ RUSA2CHE/PA എന്ന തലക്കെട്ടോടുകൂടി June 18 മുമ്പായിട്ട് ഇതിൻ്റെ ബയോഡേറ്റ അയക്കണം. അപ്പോൾ ക്യുസാറ്റിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിലാണ് താൽക്കാലിക ഒഴിവുള്ളത്. ഇതുകൂടാതെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെൻ്റർ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായിട്ടുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിലാണ് ഈ പരിശീലനം ആരംഭിക്കുന്നത്. 6 മാസമാണ് ഈ പരിശീലനത്തിൻ്റെ കാലാവധി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. ഉദ്യോഗാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് തികഞ്ഞവരും SSLCയോ ഉയർന്ന യോഗ്യതയോ ഉള്ളവരും

ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഒരു ഫോൺ നമ്പറാണ് തന്നിരിക്കുന്നത്, 0477225268 69, 0477225268 69, 0477225268 69. നമ്മുടെ എറണാകുളം ജില്ലയിലെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പരിശീലന പരിപാടികളിലേക്ക് പരിശീലകരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. യോഗ്യത ബിരുദാനന്തര ബിരുദവും കുട്ടികളുടെ മേഖലയിലെ പ്രവൃത്തി പരിചയവുമാണ്, അല്ലെങ്കിൽ ബിരുദം വേണം. 2 വർഷത്തെ കുട്ടികളുടെ മേഖലയിലെ പ്രവൃത്തി പരിചയവും പ്രൊഫഷണൽ കോഴ്സിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും അഭിരുചിയും താല്പര്യവുമുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രായം 2026 ജനുവരി 1 40 വയസ്സാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, താഴത്തെ നില E3 ബ്ലോക്ക്, സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന മേൽവിലാസത്തിൽ June 20 സമർപ്പിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ കോട്ടയം ജില്ലയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കോട്ടയം ക്യാമ്പസിൽ ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ബിരുദധാരികൾ June 6 ശനിയാഴ്ച രാവിലെ 10:30 പാമ്പാടി 8 മൈലിലെ ക്യാമ്പസിൽ ഹാജരാകണം എന്ന ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് LBSൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ +++, GST, ടാലി, മൊബൈൽ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. www.lbscenter.kerala.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. June 15 ആണ് ഇതിൻ്റെ കാലാവധി. വെബ്സൈറ്റ് വഴിയും നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. സമയം 8 കഴിഞ്ഞ് 35 ആകുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് സവാരി ടൈമിലേക്കാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവാർസ്.

സമയം 8 മണി കഴിഞ്ഞിട്ട് 43 മിനിറ്റും 26 സെക്കൻഡുമായിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ. അപ്പോൾ ഇനി അങ്ങോട്ട് സവാരി ടൈമാണ്. നിങ്ങൾ ഒരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളൊരു യാത്ര കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങി എവിടേക്കെങ്കിലും പോകുന്ന ഒരു ആളാണ് എങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങളൊരു യാത്രയെക്കുറിച്ച്, നിങ്ങൾ ചെയ്ത ഒരു യാത്രയെക്കുറിച്ച് പറയാൻ എപ്പോഴെങ്കിലും ഒരു, ചിലപ്പോൾ പഴയ സ്കൂൾ ട്രിപ്പായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത ഒരു യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം എന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-242-8101. അപ്പോൾ നിങ്ങളൊരു യാത്രയിലാണ് എങ്കിൽ വേഗം വിളിച്ചോളൂ, 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം ഓൺ റെയിൻബോ FM കൊച്ചി 107.5. കൂടെയുണ്ട് കിരൺ ബേബി.

0: സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 52 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുകയാണ്. നിങ്ങൾ ഈ മഴയത്ത് ഒരു യാത്രയിലായിരിക്കും, ഓഫീസിലേക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കും, അമ്പലത്തിലേക്കായിരിക്കും, പള്ളിയിലേക്കായിരിക്കും, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ യാത്രയിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര കഴിഞ്ഞിട്ടുണ്ടാകും, ഒരു പക്ഷേ കഴിഞ്ഞ് പോയ ഒരു യാത്രയെക്കുറിച്ച് പറയാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. വിളിക്കാം, യാത്രയെക്കുറിച്ച് എന്തും നിങ്ങൾക്ക് സംസാരിക്കാം. 04-8424-2-8101 വിളിക്കേണ്ട നമ്പർ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെ വിളിച്ചു കിട്ടിയ ഒരാൾ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഇത് ആരാണ്? ആ, എന്റെ പേര് ലതാന്ന്. എവിടെ നിന്നാണ് വിളിക്കുന്നേ? ആലുവ യു സി കോളേജ്. യു സി കോളേജിലാണോ വർക്ക് ചെയ്യുന്നേ? മാറമ്പള്ളിക്ക് പോവുകയാണ്. ഓക്കെ, ഈ മാറമ്പള്ളിയിൽ എന്താണ് വിശേഷം?
1: അവിടെ ഞാൻ ജോലിക്ക് പോകണം.
0: അവിടെയാണ് ജോലിക്ക് പോകുന്നത്? ഇറങ്ങിയോ? ആ, ആലുവയിൽ നല്ല മഴയുണ്ടോ ഈ യു സി കോളേജിന്റെ ഭാഗത്ത്? ഭയങ്കര മഴയാണ്. വെള്ളം വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ടോ റോഡില്? ആ, അവിടെ മാത്രമാണ് വെള്ളമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ആ, അപ്പോ ഈ അടുത്ത് വരുന്ന പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: ഞാനെല്ലാവർക്കും.
0: ആ, ഇനി യാത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
1: യാത്രയെ കുറിച്ച് ഭയങ്കര തിരക്കാണ് ബസ്സിൽ.
0: അതാണ് പറയാനുള്ളത്. ആ, രാവിലെ അല്ലേ? രാവിലെ ബസ്സിൽ അങ്ങനെയാണ്. ഓക്കെ. ആ, അപ്പൊ എന്റെ പേര് കിരൺ ബേബി. അതെന്താണ് ഒരു ഓ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാട്ടെ വിളിക്കാവുള്ളൂ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ സമയം 8:54. വേഗം വേഗം വിളിച്ചോളൂ, നമുക്ക് 10 മണി വരെയാണ് സമയമുള്ളത്. വേഗം വേഗം വിളിച്ചു കഴിഞ്ഞാൽ വേഗം വേഗം ഞാൻ കണക്ട് ചെയ്യും, വേഗം വേഗം നമുക്ക് യാത്രയെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരത ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to FM Rainbow 107.5.

0: സമയം 9 മണി കഴിഞ്ഞ് 4:38 ദാ അടുത്ത ഒരു സഞ്ചാരി എവിടെയോ യാത്ര പോകുന്ന ഒരാൾ നമ്മളുടെ കൂടെ ചേരുകയാണ്. ഹലോ,
1: ഹലോ,
0: ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് സിന്ധു.
0: സിന്ധു, സിന്ധു
1: ബസ്സിന് ജോലിക്ക് വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി
0: ഈ മഴയത്ത് എങ്ങനെയാ, ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? ഇന്ന് കുഴപ്പമൊന്നുമില്ല, മഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ആ ഓക്കെ, അപ്പൊ എന്തായാലും നനഞ്ഞ് കുളിച്ച് ഓഫീസിലേക്ക് പോവാണ്. എവിടെ പോകുന്നു? കൊട്ടിയൂർ അമ്പലം. ഓക്കെ ഓക്കെ, മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, റേഞ്ചും കുറച്ച് കുറവാണ് സംസാരിക്കുന്നത്. ആ ആ ആ ആരൊക്കെയാണ്? 10-20 പേരുണ്ട്. 84 ബാച്ച് അല്ലേ? ആ എസ് എസ് എൽ സി. ഓക്കെ, ആ ഓക്കെ, എല്ലാരും കൂടെ കൂടി ഒരുമിച്ച് ഒരു യാത്ര അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങളുടെ യാത്ര അടിപൊളിയാവട്ടെ. പിന്നെ തീർച്ചയായും വിളിക്കണം, എന്നിട്ട് വിശേഷങ്ങൾ പറയണം. ആണല്ലേ?
1: അതെ,
0: ഓക്കെ. ആ അപ്പൊ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് കൊട്ടിയൂര് പോവാനായിട്ട്. ഓക്കെ, അപ്പോ നമുക്കെന്നാ ഒരു അടിപൊളി പാട്ട് കേൾക്കാം ഇപ്പോ. ഓക്കെ ഓക്കെ, അപ്പോ കൊട്ടിയൂർക്ക് പോകുന്ന നിങ്ങളുടെ ആ ഒരു സംഘത്തിന് എല്ലാവിധ
1: ആശംസകളും.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810.

സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവ്വാരി ടൈമാണ്. നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണോ, യാത്ര കഴിഞ്ഞു വന്നതാണോ, അല്ലെങ്കിൽ യാത്രയ്ക്ക് പ്ലാനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാമേ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04242428101 എന്ന് പറയുന്ന നമ്പറാണ്. അങ്ങനെ ഒരാൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. യെസ്, ആള് കട്ടായിപ്പോയി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കാലവർഷം ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, അതായത് നമ്മൾ ഇടവപ്പാതി എന്നൊക്കെ പറയുന്ന സംഭവം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ 10-ാം തീയതി വരെ, ഈ മാസം 10-ാം തീയതി വരെ ഏകദേശം നല്ല കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നമ്മളുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചത്.

ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ പല സ്ഥലങ്ങളിലും അലേർട്ടുകൾ, പല പല അലേർട്ടുകൾ, റെഡ് യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ടുണ്ട്. റോഡിലൂടെയൊക്കെ പോകുമ്പോഴും പല സ്ഥലത്തും വെള്ളക്കെട്ടുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാത്ര പോകുന്ന ആളുകൾ, സാധാരണ ലോക്കൽ യാത്രകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒത്തിരി ദൂരയാത്രകൾ, കൂടുതൽ മലമ്പ്രദേശത്തിലേക്കുള്ള യാത്രകളൊക്കെ

0: കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒത്തിരി ദൂരയാത്രകൾ, കൂടുതൽ മലം പ്രദേശത്തിലേക്കുള്ള യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കിരണേ, കിരൺ കഴിഞ്ഞ ദിവസം പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്, ആരാണ് സംസാരിക്കുന്നത്? ജാൻസി, എവിടെ നിന്നാണ്? അയ്യോ, എനിക്ക് ഒന്നും തിരിയുന്നില്ല. ആ, കങ്ങരപ്പടി പുതുശ്ശേരി മല. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ? ആ, അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, യാത്രയെ കുറിച്ച് പറയൂ.
1: ഞാനേ സംസാരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് തിങ്കളാഴ്ച വൈകിട്ട് അതിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്.
0: ഓക്കെ, എനിക്ക് പലതും തിരിയുന്നില്ല കേട്ടോ.
1: കിരൺ ബേബിയുടെ സൗണ്ട് ഇല്ലേ,
0: ആ
1: സംസാരവും എനിക്ക് ഭയങ്കര ഇഷ്ടാ.
0: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സ്വാഗതം കൊച്ചി.
1: കിരൺ ബേബി സംസാരവും നല്ല രാവിലെ പരിപാടിയില്ലേ, നമ്മളെ മോട്ടിവേഷൻ സ്പീക്കർ കാഞ്ഞിരക്കാടിന്റെ
0: അതൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് യാത്രയെ കുറിച്ച് പറയാം.
1: തിങ്കളാഴ്ച ഞങ്ങള് വൈകിട്ട് സെറ്റിയൂര് പോയി,
0: തൃശ്ശൂര് പോവുകയാണ്.
1: തിരുനെല്ലി ചെന്നിട്ട്
0: റേഞ്ച് റേഞ്ച് റേഞ്ച് പ്രശ്നം.
1: അതെ,
0: കേക്കാലേ. ആ, അപ്പൊ കുറച്ചങ്ങോട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആവും. ഇപ്പൊ അടുക്കളയിലാണ് നിക്കുന്നത് എങ്കില് നമ്മുടെ പുറത്തേക്ക് വരൂ. പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പൊ തിരുനെല്ലിയിൽ പോയിട്ട് കൊട്ടിയൂർക്ക് പോവും. ആ, അപ്പോ എല്ലാവരും കൊട്ടിയൂർക്കുള്ളവര് യാത്രയിലാണ് കൂടുതലും അല്ലേ? ആ, അപ്പോ എന്തായാലും കൊട്ടിയൂർ യാത്ര അടിപൊളിയാവട്ടെ. നോക്കട്ടെ, ട്രൈ ചെയ്യാ. നമുക്ക് ഇത് പാട്ട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. കൊട്ടിയൂർ യാത്രയും തിരുനെല്ലി യാത്രയും ഒക്കെ സൂപ്പർ ആവട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പുറത്തേക്കുള്ള നമ്മളുടെ സ്ഥലം വിട്ട് പുറത്തേക്കുള്ള യാത്രയാണ് കൂടുതലും. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര എന്താ പറയുന്ന ഒരു എന്താ ക്രേസി എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു അവസ്ഥയാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടിയെടുത്ത് ചാടുക. നമ്മൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി ചാടുകയൊന്നും ചെയ്യരുത്. കാരണം നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തെ ആഴവും അല്ലെങ്കിൽ കുഴികളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ എല്ലാം കണ്ടാസ്വദിക്കുക, ചിലത് മാത്രം അനുഭവിച്ചറിയിക്കുക. സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. വിളിക്കേണ്ട നമ്പർ 0484242810.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

0: സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റും 45 സെക്കൻഡും ആയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞു, വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറാണ്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രയെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484242810. സവാരി ടൈമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. വേഗം വേഗം വിളിക്കുന്നേ. അപ്പോൾ നമുക്കെന്നാ അടുത്ത പാട്ടിലേക്ക് പോകാം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ദാ അടുത്ത ഒരാൾ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ?
1: ഞാൻ ടിൻഡു.
0: സിന്ധ്യ? സിന്ധ്യ എവിടെ നിന്നാണ്
1: വിളിക്കുന്നത്?
0: ടിൻഡു. ടിൻഡു എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ്.
0: പെരുമ്പാവൂരിൽ നിന്നാണ്.
1: എന്റെ അമ്മച്ചിയാണെന്ന് സ്വാഗതം. അമ്മച്ചി ഒരു പാട്ട് എഴുതിയിട്ടായിരുന്നു.
0: പാട്ട് എഴുതിയിട്ടത്? ആ, അമ്മച്ചി പറഞ്ഞു ടിൻഡു പെരുമ്പാവൂരുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഞാനിങ്ങനെ വിളിച്ചുകഴിഞ്ഞാലൊന്നും കിട്ടാറില്ലേ.
0: ആ, അപ്പോ ഇന്നിപ്പോ എവിടെയെങ്കിലും പോകുന്നുണ്ടോ?
1: ഇന്ന് ഞാനങ്ങ് പോയില്ല. ഞാൻ മൂന്നാറിന് പോയായിരുന്നു ഒരു പ്രാവശ്യം.
0: മൂന്നാറിന് പോയായിരുന്നു. ഓക്കെ, അപ്പൊ ആ മൂന്നാർ യാത്രാ വിശേഷങ്ങളൊക്കെ പറ.
1: മൂന്നാറ് നല്ല നല്ല നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റൂല മൂന്നാർ.
0: അതെ അതെ അതെ, എനിക്ക് ശരിക്കും ഇപ്പം കേട്ട് കഴിഞ്ഞിട്ട് ഒരു അറബിയൊക്കെ കേൾക്കുന്ന ഒരു ഫീല് തോന്നുന്നു. കാരണം നമുക്ക് എന്തോ റേഞ്ച് പ്രശ്നമുണ്ട്. അപ്പൊ കുറച്ച് എങ്ങോട്ടേക്കെങ്കിലും ഒക്കെ ഒന്ന് നീങ്ങി നിന്നിട്ട് സംസാരിക്കാവോ? ആ,
1: ഇപ്പൊ കേൾക്കാം.
0: ആ, ഇപ്പൊ കേൾക്കാം. പക്ഷെ എന്നാലും ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ് സംസാരം.
1: ആ,
0: കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ, മൂന്നാർ വിശേഷങ്ങളിലേക്ക്.
1: അപ്പൊ നല്ല രസമായിരുന്നു, നല്ല തണുപ്പൊക്കെ.
0: പിന്നെയോ, എന്തൊക്കെ എന്തൊക്കെ കണ്ടു?
1: ആ, അവിടെ അന്ന് സർക്കാരിന്റെ പൂന്തോട്ടത്തിന്റെ ഇതുണ്ടായിരുന്നു, നല്ല ചെടികളൊക്കെ ആയിട്ടേ.
0: ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു.
1: ആ, ഫ്ലവർ ഷോ.
0: ആ, ഓക്കെ.
1: അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ മൊത്തം മഞ്ഞും, നമുക്ക് ഫാനിന്റെ ആവശ്യമില്ലല്ലോ.
0: അതെ അതെ.
1: അങ്ങനെ നല്ല രസമായിരുന്നു.
0: ഇത്ര മാത്രമേ ഉള്ളൂ വിശേഷം?
1: അല്ല, വിശേഷം കുറെ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണില്ല.
0: ആ, പറയുന്നേ. അന്നേരം മൂന്നാറിൽ വെച്ച് പറ്റിയ അബദ്ധങ്ങളൊക്കെ പറഞ്ഞേ.
1: അബദ്ധമൊന്നും പറ്റിയിട്ടില്ല.
0: ഇല്ല അല്ലേ? ഫുഡൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയോ? നിങ്ങള് ഫാമിലി ആയിട്ടാണോ പോയത്, അത് ഒരു ഗ്രൂപ്പ് ആയിരുന്നോ?
1: അല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ട്
0: ആണോ.
1: അപ്പൊ പിന്നെ മഴയുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ഒരു മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
0: പക്ഷേ മഴയുണ്ടെങ്കിലും അപ്പോഴല്ലേ നമുക്ക് മൂന്നാറിന്റെ ഭംഗി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല കോടയൊക്കെ വീണ് പരസ്പരം കാണാൻ പറ്റാത്ത ഒരവസ്ഥ.
1: അത് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മള് തിരിച്ചുവരുമ്പോ നമ്മള് നമ്മുടെ ഇടുക്കിയുടെ അവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ മലയിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴേ മൊത്തം ആകാശം താഴെയാന്ന്
0: തോന്നിപ്പോകും. ആ, അടിപൊളി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു മൂന്നാർ യാത്രയുടെ ഫീലിംഗ്.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഞാനൊരു പാട്ട് വെച്ച് കയറട്ടെ?
1: ആ, ഒരു പാട്ട് വെച്ചോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇതാ വരുന്നു പാട്ട്.

0: ഒരു സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഇടുന്ന പാട്ടാണ്, എന്നിട്ട് ഇരുന്ന് ബസ്സിലൊക്കെ അടിച്ച് പൊളിച്ച് തുള്ളുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, ഷാർജ ടു ഷാർജയിലെ ആ ഒരു പാട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വീണ്ടും ഒരാൾ വിളിച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാ?
1: എന്റെ പേര് ഗോപിക, ഞാൻ ചെറായി.
0: ഗോപിക ചെറായിൽ നിന്ന് എന്തൊക്കെയുണ്ട് ചെറായി വിശേഷങ്ങൾ ആദ്യം കേൾക്കട്ടെ.
1: നല്ല മഴയുണ്ട്.
0: ആ, എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞങ്ങള്
0: കടയില് റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: എന്തോ,
0: കടയില് റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: കടയില് റേഡിയോ വെച്ചിട്ടുണ്ട്.
0: ആ, അപ്പൊ അത് കേട്ടിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ.
1: കിട്ടാറില്ല. കിരൺ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സംസാരശൈലിയാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് രസിപ്പിച്ചിട്ടാണ് നമ്മളുടെ പാട്ടുകളൊക്കെ തരുന്നത്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടില്ല, ഇവർ മിസ്റ്റാണ്. ഇപ്പൊ ഒരു ടീ ഷോപ്പിൽ മിസ്റ്റാണ് ഞങ്ങള്.
0: ഓ, അവിടെ വെയിറ്റ് ചെയ്യാണ്.
1: അച്ഛനും ഞാനും ആണുള്ളത്.
0: ആ, ഓക്കെ ഓക്കെ. അപ്പൊ കൂട്ടിന് ആരൊക്കെയുണ്ട്, വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് മോനും മോളും ഉണ്ട്.
0: ആ, ഓക്കെ. അവര് പഠിക്കുന്നവരാണോ അതോ വലിയ ആൾക്കാരാണോ?
1: ഇല്ല, മോള് പഠിച്ചോണ്ടിരിക്കുന്നു, ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ പി എസ് സി ടെസ്റ്റ് കഴിഞ്ഞു. മോൻ ടെൻത്തിൽ പഠിക്കുന്നു.
0: ആ, ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇസൈ തെൻഡറില് എന്താണ് ഒരു കാറ്റായി പറന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആരാണെന്നറിയോ? അരുണ. ആർ ജെ അരുണ. ഓക്കെ, എല്ലാവരെയും കേൾക്കുന്ന ആളാണ് അല്ലേ അരുണേ? പറയൂ. എന്തോ റേഞ്ച്, എന്തോ റേഞ്ച് പ്രശ്നം. പറഞ്ഞോളൂ. ആ, അതെ അതെ, ശരിക്കും. അതെ അതെ, പലർക്കും ഈ അത് കേട്ടില്ലെങ്കിൽ അങ്ങട് എന്താ പറയുന്ന, ചായ കുടിക്കാതെ ഒരു അവസ്ഥയാ ചില സമയത്ത്. രാവിലെ എഴുന്നേറ്റിട്ട് അതെ, അതാണ് അത്രയും പോസിറ്റിവിറ്റിയാണ് പുള്ളി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ഭയങ്കര ഒരു മോട്ടിവേഷൻ.
0: അപ്പൊ അരുണ, അരുണയുടെ പരിപാടി എന്താണ്?
2: എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇസൈ തെൻഡറിന് വേണ്ടിയാണ് വന്നത് എന്ന് വിചാരിക്കും, പക്ഷെ ഡു യു നോന് വേണ്ടിയിട്ടാണ് വന്നത്.
0: ഏകദേശം ആ ചെറായി ഭാഗത്തിനോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അരുണ വരുന്നത്.
1: അതെ,
2: നോർത്ത് പറവൂര്.
1: നോർത്ത്
2: പറവൂർ എന്നുള്ള കോളാണെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
2: അവിടെ എങ്ങനെയുണ്ട്, ഗംഭീര മഴയാണോ?
0: എന്നാ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുമല്ലേ, മഴയത്ത് വെയിറ്റ് ചെയ്യുമല്ലേ. ആ, എന്നാ നമുക്കൊരു അടിപൊളി പാട്ടങ്ങ് കേട്ടാലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു

0: പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. എന്താണ് വിശേഷം?
1: അല്ല കിരണ, ഞാൻ ഓർക്കായിരുന്നേ ഇതുപോലെ നമ്മൾ മൈക്കിന്റെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്നിട്ട് പഴയ ഇനിയപാടൽ ചെയ്യണ ഒരു ഫീല്.
0: അതെ, അതൊക്കെ ഒരു കാലം കുട്ടി കാലം. എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ.
1: പിന്നല്ല,
0: ഇതാ വരുന്നു പാട്ട്.

0: സമയം 9 മണി കഴിഞ്ഞിട്ട് 57 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ വിജയും അതുപോലെ തന്നെ ശോഭ ചന്ദ്രശേഖർ ഇവരെ തമ്മിലൊരു ബന്ധമുണ്ട്. അമ്മയും മോനുമാണ്, അമ്മയും മോനും ചേർന്ന് പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. യെസ്, അപ്പോൾ നമ്മളുടെ സവാരി ടൈമിൻ്റെ സമയം കഴിഞ്ഞു എങ്കിലും ഒരാളെ ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഹലോ. ഇല്ല, ആള് കട്ടായിപ്പോയി. എന്തായാലും ഇത്രയും സമയം സവാരി ടൈമുമായിട്ട് ഒത്തിരി കോളുകളും ഒക്കെ ആയിട്ട് നമ്മൾ പലരുടെയും യാത്രാ വിശേഷങ്ങളും അങ്ങനെ യാത്രയ്ക്ക് പോകാനൊരുങ്ങുന്ന കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും സമയം കൂട്ടുകൂടിയിരുന്നത്. ഞാൻ ആർ ജെ കിരൺ ബേബിയാണ്. ഇനി നമുക്ക് വാട്സപ്പിൽ കേൾക്കാം. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 Musically yours.
1: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech cadet entry scheme, permanent commission. Last date for submission is 18 June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat. Join Indian Navy.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, 10 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ദാമനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജന ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. CPIM സംസ്ഥാന സമിതി നേതൃത്വയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് രാവിലെ മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 തുറന്നു. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ

0: ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: പത്ത് മണി കഴിഞ്ഞ് 8 മിനിറ്റ് സമയമാകുമ്പോൾ വാട്സപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീജിത്തും കിരണും സ്റ്റുഡിയോയിലുണ്ട്. പക്ഷെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ കിരണിനോട് ഡയറക്റ്റ് തന്നെ നോക്കിയാൽ, 2 ദിവസം മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രിപ്പിന്റെ പിക്ക് കണ്ടല്ലോ. ഈ മഴക്കാലവും ഈ സന്തോഷവും ഈ ഒരു പാട്ടും ഇതൊക്കെ കൊണ്ട് മാത്രമായി യാത്ര ചൂസ് ചെയ്തതാണോ കിര?
1: അല്ല, അത് എന്താന്ന് പറയട്ടെ, ഈ യാത്രകൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒത്തിരി ടെൻഷനും ഒത്തിരി പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വല്ലാത്തൊരു ഫീലൊക്കെ തോന്നുമ്പോഴത്തേക്കും വെറുതെ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു സോളോ ട്രിപ്പ് അങ്ങോട്ട് പോവുക, എങ്ങോട്ടേക്കാണെന്നുള്ള ചിന്തയൊന്നുമില്ല, എവിടെയെങ്കിലും പോവുക, വേണ്ട നമുക്ക് ഈ മറൈൻ ഡ്രൈവ് വരെ വന്നാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, ബോറടിക്കുന്നു, എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണ്ടേ
0: എന്ന് പറഞ്ഞു.
1: എന്നാ വാ, നമുക്ക് ഇടുക്കിക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടുക്കി തേനി യാത്ര പോയതാണ് ആ കണ്ടത്.
0: അതാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്തുള്ള യാത്രയെന്ന് മനസ്സിലായി. കാരണം കുറച്ച് 2 ദിവസം മുമ്പും കൂടി ഇങ്ങനെ ഒരു യാത്രയെ പറ്റി ഒരാൾ മിണ്ടിയിട്ടില്ല. പിന്നെ കാണുന്നത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പിക്കാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്ത യാത്രകളും ഒപ്പം തന്നെ ഈ മഴയൊക്കെ ആവുമ്പോൾ ഉള്ള പ്രത്യേക ഒരു ഫീലിങ്ങോടുകൂടിയുള്ള യാത്രയും അല്ലേ? കാരണം മനസ്സിന് എത്രമാത്രം ഈ തണുപ്പ് പുറത്ത് ഇങ്ങനെ കിട്ടുന്ന പോലെ തന്നെയാണ് മനസ്സിന്റെ ഒരു സന്തോഷം. മനസ്സിൽ ഒരു തണുപ്പും കൂടി വരുമ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
1: അപ്പോ ഞാനും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ചെറിയതാണെങ്കിലും യാത്രകൾക്ക് പോവുക. പല യാത്ര പല സ്ഥലങ്ങളുണ്ട്. 1 ദിവസമുണ്ട്, 2 ദിവസമുണ്ട്, അങ്ങനെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ എത്രയോ സ്ഥലങ്ങൾ.
0: തീർച്ചയായിട്ടും അത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ലോങ് ഒന്നും പോകണമെന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു നല്ല സ്ഥലം ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങോട്ട് പോയി ഒന്ന് അവിടെ കുറച്ചു നേരമൊക്കെ നിന്നാൽ തന്നെ അതൊരു
1: സുഖമാണ്. അപ്പൊ നമ്മൾ യാത്രയെ കുറിച്ച് പറയാനല്ല ഇവിടെ വന്ന്,
0: നമ്മൾ യാത്രയിലൂടെ കടന്നു വന്ന് സവാരി ടൈമിലൂടെ ഇങ്ങനെ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉള്ളത് ആ ഒരു മെസ്സേജിലൂടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള നേരമാണ്, വാട്സപ്പിന്റെ നേരമാണ്. അതിനുള്ള നമ്പർ ശ്രോതാക്കൾക്ക് അറിയാം. എന്നിരുന്നാലും പറയാം, 8547341075.
1: ഓക്കെ, അപ്പോ ആ നമ്പറിൽ പലരും മെസ്സേജ് അയച്ച് തുടങ്ങി.
0: അതെ,
1: അപ്പോ നമുക്കൊരു 2-3 മെസ്സേജ് വായിച്ചിട്ട് പാട്ടിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോ ഹായ്, എന്റെ പേര് പ്രിയ കളമശ്ശേരി. കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശരപ്പൊളി മാല ചാർത്തി എന്ന ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: അതുപോലെ എന്റെ പേര് രാജേശ്വരി, ഞാൻ ഇവിടെ ബോഡി ഗിയർ ഇന്റർനാഷണൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമുക്ക് അയക്കുന്ന ആൾ, ഒരു കൂട്ടം ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇപ്പൊ പറയുന്നതേ, എന്റെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള റുക്കുവിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഒത്തിരി കൂട്ടുകാരികളുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ എ ഗ്രൂപ്പിന് വേണ്ടിയും ബി ഗ്രൂപ്പിന് വേണ്ടിയും ജെ ഗ്രൂപ്പിന് വേണ്ടിയും കെ ഗ്രൂപ്പിന് വേണ്ടിയും ഒരു ഗ്രൂപ്പിന് വേണ്ടി മറ്റെല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചിരുന്നു. ബാക്കിയുള്ള ഗ്രൂപ്പിനൊക്കെ തഴയാനുള്ള.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വരുന്ന പാട്ട്
0: എല്ലാ
1: ഗ്രൂപ്പുകൾക്കും വേണ്ടിട്ട് അങ്ങ് ഇരിക്കട്ടെ. ഹായ്, ഐ ആം ഗോപൻ ഫ്രം ബ്രദർ ഹോളിഡേയ്സ് വരാപ്പുഴ. പ്ലീസ് പ്ലേ എ മലയാളം സോങ്. താരക മലരുകൾ. താരക മലരുകൾ, നമ്മുടെ അറബിക്കഥയിലെ താരക മലരുകൾ എന്ന് പറയുന്ന പാട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
0: അതുപോലെ നല്ലൊരു തമിഴ് മൂവിയിലൊരു പാട്ട് കൊടുക്കാവോ? ഗോകുലത്തിലെ പാട്ടാണെങ്കിൽ ഒത്തിരി സന്തോഷം. ശ്രീതകിര, ഇതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം എല്ലാവർക്കുമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മനോജ് തെന്നിലാപുരത്തിന്റെ ആയിരുന്നു മെസ്സേജ്.
1: ഓക്കെ, ഈ ബിബിൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ഷാറുഖ് ഖാൻ പാട്ടാണ് വേണ്ടത്. മേരെ മെഹബൂബ് മേരെ സനം എന്ന് പറയുന്നത് പഴയ പാട്ടല്ലേ. അതെ, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബിബിൻ ബിബിന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും, കുറച്ചു മുമ്പ് നമ്മളൊരു മലയാളം പാട്ട് കേട്ടു, അങ്ങനെയാണെങ്കിൽ ഒരു ബോളിവുഡ് ഷാറുഖ് ഖാൻ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി. കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പ്.

0: ശ്രീതേ,
1: എന്തോ
0: സമയം 10 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. നല്ല ടൈമായിരുന്നു കേട്ടോ, 19 മിനിറ്റ് 19 സെക്കൻഡ്. അടിപൊളിയായിരുന്നു.
1: സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതായത് ഒന്നുകൂടി പറയട്ടെ, 11 മണി വരെയാണ് സമയം. മെസ്സേജിലൂടെ ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾപ്പിക്കാനായിട്ട് 8547341 0 7 5 ഇതിലേക്കാണ് വാട്സപ്പ് മെസ്സേജിലൂടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ചോദിക്കേണ്ടത്.
0: അതെ ശ്രീതേ, നമുക്ക് ഈ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, അതിപ്പം പഴയ ആൾക്കാരാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും മാക്സിമം ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം എന്നോടിപ്പം 8575 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന്
1: കൺഫ്യൂസ്ഡ് ആവും,
0: തെറ്റിച്ചു കളയും. അപ്പോൾ ഞാനത് ഇംഗ്ലീഷിൽ പറയും, 8547341 0 7 5. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഹംബിൾ റിക്വസ്റ്റും കൂടെ ഉണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ചൊറിയരുത്.
1: കാരണം
0: അതിൻ്റെ താഴെ നിങ്ങൾ വീണ്ടും മെസ്സേജ് ഇടാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് പോകും. ഞങ്ങൾ ഇങ്ങനെ ആദ്യത്തെ പ്രിഫറൻസ് അനുസരിച്ച് ഇങ്ങനെ വായിച്ചിട്ട്
1: ഇത് ഞാൻ പലതവണ നമ്മുടെ ശ്രോതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആദ്യം തന്നെ മെസ്സേജ് അയക്കുമ്പോൾ ശരിക്കും ആ ഓർഡറിൽ വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ആയിരിക്കും ഒരു ചിലപ്പോൾ ഒരുപക്ഷെ വായിക്കാനായിട്ട് തൊട്ടുപുറത്ത് പോകുന്നത്. അപ്പോഴേക്കും ആയിരിക്കും എന്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബാക്കിലേക്ക് പോകും. നമ്മുടെ നോർമൽ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന പോലെ തന്നെയാണ് സ്ക്രീനിലിരുന്ന് നമ്മൾ നോക്കി വായിക്കുന്നത്. അപ്പൊ പിന്നെ ചിലപ്പോൾ 11 മണിക്ക് മുമ്പ് അത് വായിക്കാൻ ചിലപ്പോൾ പറ്റാണ്ട് വരും, പാട്ട് കൊടുക്കാണ്ട് വരും.
0: അതെ അതെ, അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് സമൂഹം എന്ന ചിത്രത്തിലെ തൂമ്പന്നിൻ നെഞ്ചിലൊതുങ്ങി എന്ന ഗാനം ആഞ്ഞിലപ്പാലത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് പ്രവീണിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷനോട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: എന്തായാലും അത്രമാത്രം സ്നേഹത്തോടെയാണ് ആള്
0: ചോദിച്ചേക്കുന്നത്.
1: മാഗി ജോർജ് അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇന്ന് ബ്രദർ സാജന് വേണ്ടിയിട്ട് ഒരു പാട്ട് കൊടുക്കുക. എന്താ കാര്യം എന്നറിയോ, ഇന്ന് പിറന്നാളാണ് ബ്രദർ സാജന്റെ.
0: ഓക്കെ,
1: അദ്ദേഹത്തിന് എല്ലാവിധ സ്നേഹാശംസകളോടുകൂടി നോട്ടം സിനിമയിലെ പാട്ടോ അല്ലെങ്കിൽ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഇത്തവണ ഒന്ന് ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് പറഞ്ഞു.
0: ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. സാജൻ ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, നമസ്കാരം ഡിയേഴ്സ്, എന്നും പ്രോഗ്രാമിനൊപ്പം ഉണ്ട്, പാട്ടേ ചോദിക്കുന്നില്ല, കേട്ടുകൊണ്ട് കൂടെയുണ്ട് കിരണേ. ട്രിപ്പ് പോയി വന്നോ? സരോജ പുത്തൻകുരിശിൽ നിന്നാണ്. ട്രിപ്പ് അടിപൊളിയായിരുന്നു, ഞങ്ങൾ ഇവിടെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അരൂക്കുറ്റിയിൽ നിന്ന് സീതുവാണ്. എനിക്ക് ഐ ലവ് ഇന്ത്യ എന്ന തമിഴ് സിനിമയിലെ എസ് ജാനകി പാടിയ ഐ ലവ് ഇന്ത്യ എന്ന ഗാനം കേൾപ്പിക്കാമോ?
1: കേൾപ്പിക്കാലോ.
0: ആ ഓക്കെ,
1: തീർച്ചയായിട്ടും കേൾപ്പിക്കാം. അതുപോലെ തന്നെ ഞാനിങ്ങനെ മെസ്സേജിലൂടെ ഇങ്ങനെ വിളിക്കൊണ്ടിരിക്കുമ്പേ, നോർത്ത് പറയുന്ന സോണിക ഒരു ലിസ്റ്റ് ഓഫ് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. കുറെ പാട്ടുകളുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇത്രയും പാട്ട് ചോദിച്ചാലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വേണ്ടി വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഈ പാട്ടിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ഇല്ലെങ്കിൽ ചതിക്കാത്ത ചന്തുവിലെ ഹുസൈന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, അതെങ്കിലും പ്ലേ ചെയ്താലും മതി. അല്ലെ, പ്രിയ എന്ന പാട്ടുണ്ടോ? പ്രിയ എന്ന് തുടങ്ങുന്ന ഓ പ്രിയ നമ്മുടെ 2020 പാട്ട്, അതെങ്കിലും പ്ലേ ചെയ്ത് തരണേ. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ CID ഹൗസിലെ പാട്ട് ഒന്ന് ചെയ്തു തരണേന്ന് പറയും. എന്നും നമുക്ക് മെസ്സേജ് അയക്കുന്ന ശ്രോതാവാണ്. സോണിക,
0: എന്തായാലും ഒത്തിരി പാട്ടുകൾ ചോദിച്ചപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം.
1: ഓക്കെ,
0: അത് വരും കേട്ടോ, കേട്ടിരുന്നോള. ഹലോ, രണ്ടുപേർക്കും നമസ്കാരം.
1: നമസ്കാരം.
0: കുമാർ മുടപ്പല്ലൂർ, സല്ലാപം ചിത്രം യേശുദാസ് പാടിയ പാട്ട് വെച്ച് തരാമോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. സല്ലാപത്തിൽ ഏതായിരിക്കും പൊന്നിൽ? അതെ, നല്ല പാട്ടാണ്.
1: ചില പാട്ടുകൾക്ക് ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് പാട്ടിന്റെ ഇതിങ്ങനെ ഓർക്കുമ്പോൾ ശരിക്കും നമ്മുടെ കാലാവസ്ഥ ശരിക്കും
0: സ്വാധീനിക്കുന്നുണ്ട്.
1: ചില പാട്ടുകൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കേട്ടോ, പക്ഷെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വെക്കുമ്പോൾ നല്ലൊരു മഴയും ഒപ്പം ഈ ഒരു പാട്ടും കൂടി ആകാശവാണിയിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഫീലിംഗ് ഒന്ന് ഡിഫറൻറ്റ്.
0: അതെ, ഒരു ചെറിയ മഞ്ഞയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് ഈ പാട്ട് കേൾക്കുന്നത് അടിപൊളിയാണ്.

0: സമൂഹത്തിൽ ഈ ഒരു പാട്ട് കണ്ടു, ദാസേട്ടൻ പാടിയൊരു പാട്ട് ഏത് നേരത്ത് കേട്ടിരുന്നാലും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഒരു സമാധാനവും ആശ്വാസവും എല്ലാം ഒരു ടിപ്പിക്കൽ ഫീലാണ് അല്ലേ?
1: അതെ അതെ, അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ,
0: ഒരു പരിപ്പോടെയും കൂടി,
1: ഒരു പരിപ്പോടെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സുന്ദരൻ ചേട്ടൻ ഇപ്പൊ തന്നെ വരും. ഓക്കെ, അപ്പോ അത് ഉണ്ടെങ്കിൽ

0: പരിപാടി ഇങ്ങ് കളറായേനേന്ന് തോന്നുക. അതുപോലെ തന്നെ അടിപൊളി ഒരു ഇത്, ശരിക്കും ഇതിൻ്റെ മൂഡ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പ്രണയമാണോ, വിരഹമാണോ, അല്ലെങ്കിൽ എന്താണ്, നല്ലൊരു
1: ഇമോഷൻ
0: മൂഡ്
1: എല്ലാം
0: തരുന്ന,
1: കലർന്നൊരു ഫീലാണ്.
0: അതെ,
1: ശരിക്കും
0: അടിപൊളി ഒരു പാട്ട്.
1: പാട്ടുകൾക്ക് നമ്മുടെ മനസ്സിനെ ശരിക്കും സ്വാധീനിക്കാനുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതിൽ കണ്ണടച്ചിരുന്ന ഈ ഒരു പാട്ട്, പ്രത്യേകിച്ചും പുറത്തൊരു മഴയും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ.
0: അതെ.
1: അപ്പൊ ഏതായാലും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നോളൂ. ഇനിയിപ്പോ ഏതായാലും ഒത്തിരി ഒത്തിരി മെസ്സേജുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8547341075 8547341075 അങ്ങനെ മെസ്സേജിലേക്ക് നമുക്ക് പോകാമല്ലേ.
0: ഗുഡ് മോർണിംഗ് ചട്ടായിസ്, പ്ലീസ് പ്ലേ ദ സോങ് നെഞ്ചമേ നെഞ്ചമേ. മാമന്നൻ മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹാൽവിൻ ഒളനാട്, ഒളനാട് അല്ലേ,
1: നമുക്ക് സ്ഥിരമായിട്ട് അയക്കാറുള്ള
0: ശ്രോതാവും കൂടിയാണ്. അപ്പോ അയച്ചിട്ടുണ്ട് നെഞ്ചമേ നെഞ്ചമേ എന്ന് പറയുന്ന പാട്ട്. ഓക്കെ,
1: അതുവരെ പള്ളുരുത്തിയിൽ നിന്നും വാഗീശ്വരി സന്ദേശം അയച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥിരം ശ്രോതാവാണ്, ഈ പ്രോഗ്രാം ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ഇത്തവണ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് അയ്യർ ദ ഗ്രേറ്റ് സിനിമയിലെ ചലനം എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവർക്കും ഒന്ന് കൊടുക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് തമിഴ് സോങ്, വെടി എന്ന് പറയുന്ന സിനിമയിലെ എപ്പടി മഴയെ അടിച്ചാൽ എന്ന് പറയുന്ന പാട്ട് വേണം എന്നാണ് സരസ്വതി രാജൻ ഉദയം പേരൂരിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്.
1: ശാരിക രവി ശ്രീമൂലകരത്തൊന്നും നമ്മൾ തമ്മിൽ മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ചു തരുമോ എല്ലാവർക്കും ആയിട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: അതുപോലെ നീയറിഞ്ഞു നീഴക്കുഴൽ അങ്ങനെ ഒരു പാട്ടില്ലേ, അടിപൊളി പാട്ടാണ്.
1: ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ആ ഒരു പാട്ട്, കിരണ്ടെ ആ ഒരു പാട്ടിന്റെ ശബ്ദം അല്ലെ, സംസാരത്തിന്റെ ശബ്ദം, ഇതിനെപ്പറ്റി ഞാൻ ഓർത്തിട്ടിരിക്കുകയാണ്. നാളെ ഇങ്ങനെ പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ വന്നൊരു മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. മാമ്പറയിൽ നിന്നും സിന്ധു നാരായണനാണ്, മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതേ കിരണ്ടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കിരണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ.
0: എനിക്ക് വയ്യ, ഞാനാണ് മിക്കവാറും ഈ സ്റ്റുഡിയോ പൊളിച്ചു പോണിട്ട്
1: മിക്കവാറും പിടിച്ചാൽ കിട്ടില്ലെന്ന് തോന്നുന്നു.
0: ഓക്കെ, ഹായ് നമസ്കാരം റെയിൻബോ, എനിക്ക് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ഞാൻ കുറച്ചു മുമ്പ് പാടിയില്ലേ നീയറിഞ്ഞു നീലക്കുഴലി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഷാജു മടത്തുമ്പടിയാണ് ചോദിച്ചിരിക്കുന്നത്.
1: അതിൽ റിസ്വാൻ നോർത്ത് പറയുന്നത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരിക്കൽ നിറഞ്ഞും എന്ന പാട്ട് ഒന്ന് കൊടുക്കാവൂ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്.
0: ജസ്മിത ഫ്രം ചാലക്കുടി, പ്ലീസ് പ്ലേ ദ സോങ് ഇസബെല്ല, നിൽപ്പു നിൻ ജനമൃതികൾക്ക് അകലെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: വാട്സപ്പ്, ഇവിടെ നല്ല മഴയാണ്, അവിടെയും നല്ല മഴയുണ്ടെന്ന് കരുതുന്നു. ഇന്ന് എല്ലാവർക്കും ആയിട്ട് നല്ലൊരു മഴപ്പാട്ട് തരണേ, മഴ വരുത് എന്ന തമിഴ് ഗാനം ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജയങ്കർ സരിത, നസ്രത്ത് കൊച്ചി. ഇന്ന്
0: ചേട്ടാ വന്നു, ചേട്ടാ വന്നു,
1: എന്താണ് മഴയാണോ?
0: അല്ല,
1: മഴ പെയ്തുകൊണ്ടേയിരിക്കുവാണ്.
0: അയ്യോ, എനിക്കത് വായിക്കാനായിട്ട് പറ്റുന്നില്ല. മുജനൈ മാലും എനിക്ക് തോന്നുന്നത് ഞാൻ വരുമ്പോഴാണോ ഈ ചേട്ടൻ ഈ മെസ്സേജ് അയക്കുന്നത്.
1: എന്റെ വിലമായ സംശയം, അത്രമാത്രം ഹിന്ദി അറിയാവുന്ന കിരണക്കൊണ്ട് തന്നെ വായിപ്പിക്കാൻ പർപ്പസ്ഫുള്ളി ശ്രോതാവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഫുൾ ഹിന്ദിയാണ്.
0: ഓക്കെ, ഇത് സംഭവം ബാദിഷ് എന്ന് പറയുന്ന ചിത്രത്തിലെയാണ് അല്ലെ? ഓക്കെ, ബോലെ മേര കങ്കന, ആ ബോലെ മേര കങ്കന, തേരെ ബിന രജന നഹി നഹി, നീന്ത് നഹി ആത്തി, ഇങ്ങനെ എത്തരത്തിലേക്കേ
1: പറ്റുള്ളൂ. ശ്രോതാവ് കൊണ്ടു തന്നെ അറിയാം, ഇനി മേലാകാനും പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാൻ. മറ്റൊരു ഹിന്ദികാരൻ ഇതുപോലെ തന്നെ അയച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വായിക്കാവേ. സപ്രേം നമസ്കാർ, ഫിലിം ദിൽഹേ തുമാര, ബോൾ ഛായാ ഹെ ജോ ദിൽ മേ എന്ന പാട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിരുന്നത് ഞാൻ. സ്ഥിരമായിട്ട് നമുക്ക് അയക്കുന്ന ആൾക്കാരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കുറച്ച് പേരാണെന്ന് പറഞ്ഞേക്കുന്ന ഹിരാമണി വർമ്മ, പാരസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മ, നോഖേലാൽ വർമ്മ, ഇത്രയും പേര്.
0: ഇത്രയും നന്നായിട്ട് ഹിന്ദി വായിക്കാൻ അറിഞ്ഞിട്ടാണോ മനുഷ്യ നിങ്ങൾ എന്നെ കൊണ്ട് ഈ ഹിന്ദി വായിപ്പിച്ചത്?
1: ഈ മെസ്സേജ് എന്നിലേക്കല്ല വന്നത്, കിരണിലേക്ക് വന്ന മെസ്സേജാ, ഇതാണ് എന്നിലേക്ക് വന്ന മെസ്സേജ്. ഏതായാലും ഹിന്ദി ശ്രോതാക്കളും നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള സന്തോഷം.
0: അതെ. ഓക്കെ, ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ആൻഡ് കിരൺ, ഞാൻ ബിജു വൈറ്റ്ല. എനിക്ക് ലുട്ടേറ എന്ന് പറയുന്ന ചിത്രത്തിലെ കാഗസ് കെ പങ്ക് ലേഖർ എന്ന് പറയുന്ന ഗാനം വെച്ചു തരാമോ? ഓക്കെ ഓക്കെ,
1: കൊടുക്കാം. അതുപോലെ തന്നെ മലയക്കാറ്റ് വന്നെന്ന പാട്ട് ഒന്ന് കൊടുക്കാവോ, ഇതിന്റെ ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ സ്വീറ്റ് ഹസ്ബൻഡ് ഷഫീഖ് മുഹമ്മദിനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് സേബ ബേക്കർ പെരുമ്പാവൂരിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ.
0: അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി ഒരു സീനറി തന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ യാത്രയൊക്കെ പോകുമ്പോൾ ദാ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കണേ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ സ്വന്തം നാടാണ്, ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് പോകാറുണ്ട്. ആതിര പൂഞ്ഞാർ അടിവാരം,
1: തീർച്ചയായും. ഇപ്പൊ ഒത്തിരി ഒത്തിരി ഒത്തിരി ആളുകൾ ഇതിലേക്ക് വരട്ടെ. ഇപ്പൊ ഒരുപക്ഷെ നമ്മളിപ്പോ പറയാം, ഈ ഇടയിട്ടെ നമുക്ക് അറിയാത്ത ഒത്തിരി സ്ഥലങ്ങൾ ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെ ഫേസ്ബുക്കിലും ഒക്കെ റീൽസിലൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിത്

0: കാണുമ്പോൾ സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാറുണ്ട്.
1: യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പാട്ട് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ കേൾക്കാം 8547341075. കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. 8547341075 ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക, നിങ്ങളുടെ ഇഷ്ട പാട്ട് ചോദിക്കുക, നമ്മളിതാ ഇത് ഇങ്ങനെ പ്ലേ ചെയ്തു തരും.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പാട്ട് കഴിഞ്ഞിട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മെസ്സേജുകളുടെ ആധിക്യം മൂലമാണ് നമ്മളിങ്ങനെ
1: ഓരോ
0: ഓരോ
1: പാട്ടുകൾക്കിടയിലും
0: പാട്ടുകൾക്കിടയിലും കയറി വരുന്നത്. ഹായ് പാട്സ് അബ്, ഐം വെരി ഹാപ്പി ടുഡേ, ഐ എം എ ബിഗ് ഫാൻസ് ഓഫ് ബോത്ത് യു. ഞാൻ ഇന്ന്
1: എന്താണ് ഒരു ടോൺ വ്യത്യാസം?
0: ഞാനിന്ന് ഇന്ന് മൺഡേ ഓക്കെ ഇന്ന്

0: ഓക്കെ, കിരൺ ചേട്ടൻ്റെ പ്രോഗ്രാം കേട്ടപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, ശ്രീജിത്ത് ചേട്ടൻ്റെ പ്രോഗ്രാം കേട്ടിട്ട് കുറേ ആയല്ലോ എന്ന്. പ്രോഗ്രാം കേട്ടിട്ട് ഇരിക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ്. ഐ എം വെരി ഹാപ്പി ടു ഡെഡിക്കേറ്റ് യു ബോത്ത്. ഈവൻ വേറെ മാതിരി എന്ന മൂവിയിലെ എന്നെ മറന്നേൻ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് റിയ ഫ്രം അങ്കമാലി ചോദിച്ചിരിക്കുന്നത്.
1: അങ്കമാലിക്ക് അറിയാലോ റിയക്ക്, തീർച്ചയായിട്ടും ഈ പാട്ട് നമ്മൾ വെച്ച് തന്നിരിക്കും. ഒത്തിരി സന്തോഷത്തോടുകൂടി അതെല്ലാം അയച്ചാണ്, കിരൺ ചേട്ടനും ഒത്തിരി സന്തോഷത്തോടെ അത് വായിച്ചിരിക്കുന്നത്.
0: അതെ,
1: അതുപോലെ തന്നെ കിര ഇപ്പൊ നമ്മളെ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് നമ്മൾ ചിരിക്കുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കും ഇവര് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചെയ്യണമെന്നുള്ളത്. പക്ഷെ വാസ്തവത്തിൽ ഓരോ മെസ്സേജിൽ വായിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കളുടെ ഓരോ പ്രതികരണത്തിലുള്ള ഭാവ വ്യത്യാസങ്ങൾ ഓരോരുന്നും മുഖത്ത് കാണാണ്ട് നമ്മുടെ കിരണിന്റെ മുഖത്ത് അത് കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയുന്നതാണ് കേട്ടോ. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് മെസ്സേജിന്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഇന്ന് എന്റെ പാരന്റ്സിൻ്റെ എന്റെ വിവാഹ വാർഷിക ദിനമാണ് കേട്ടോ, 6-ാം തീയതി, അതായത് 6-ാം മാസത്തിലെ 6-ാം തീയതി 1962 മാരേജ്. അപ്പോൾ അമ്മച്ചി പോയിട്ട് 3 വർഷമാകുന്നു എങ്കിലും ഈ ദിനത്തിൽ അപ്പച്ചയ്ക്ക് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പാട്ട് തന്നെ തരണം കേട്ടോ. തേൻ തുളുമ്പും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന മൂവിയിലെ പാട്ട് ഒത്തിരി സ്നേഹത്തോടെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജോസഫ് ആൻഡ് ജോസഫീന എന്നാണ് ഇപ്പോൾ പേര്. ശ്രീതേക്കിര ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും വെച്ച് തരണേ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസനാണ് തിരുമുപ്പത്തുനിന്ന്.
0: ഓക്കെ, അപ്പോൾ ശ്രീജിത്ത് കിരൺ രണ്ടു പേർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ സുനിൽ പി പഠിപ്പുര, ആലുവ ദേശം സെമിനാരി. എനിക്ക് യാത്രാ മൂവിയിലെ തന്നം താനന്നം താളത്തിലാടി ആ പാട്ടില്ലേ, അത് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചത്.
1: കിരൺ പാട്ട് പഠിക്കാൻ ഉറപ്പിച്ചോളാം, പാട്ട് കിട്ടില്ല, പകരം കിരൺ പാടി തന്നിട്ടുണ്ടെന്നുള്ളത്.
0: ഈ മഴയത്ത് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: എന്റെ പേര് സീന ബിനു, റേഡിയോയും ഞാനും പിരിയാത്ത കൂട്ടുകാരാണ്. കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ടൈലേഴ്സിനും വേണ്ടിയിട്ടാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടി വന്ന സിനിമ
0: പാട്ട്
1: കൊടുക്കാമെന്ന് ചോദിച്ചു.
0: കുറെ നാളായിട്ട് കേൾക്കാത്ത ഒരു പാട്ടല്ലേ, നമുക്ക് കൊടുത്തു കളയാം. ഓക്കെ, ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. 3 പേർക്കും
1: 3 പേരോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ടോൺ മാറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരാളാന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാവുന്നുള്ളു. 3 പേരല്ലേ, 2 പേരുള്ളൂ.
0: 2 പേരുള്ളൂ. യെസ്, മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് രേഖ എബിമോൻ ചോദിച്ചിട്ടുണ്ട്.
1: അതുപോലെ തന്നെ പാട്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാ തൊഴിലാളികളും കൂടി ഒരുമിച്ച് പണിയെടുക്കുവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം വെച്ച് തരാമോ എന്ന് ഇരിങ്ങാലക്കുടി പുല്ലൂരിൽ നിന്നും കശുവണ്ടി കമ്പനിയിലെ തൊഴിലാളികൾ എല്ലാവരും ചേർന്നിട്ടുണ്ട്.
0: ഓക്കെ, കശുവണ്ടി കമ്പനിയിലെ എല്ലാ തൊഴിലാളികൾക്കും എല്ലാ എന്താ പറയുക നമ്മുടെ ലിസണേഴ്സിനും ദാ അടുത്ത പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട യേശുദാസ് സോങ്
1: കൊടുത്തു കളയാം.
0: അതെ,
1: ശ്രീത്തെ നീട്ടി വിളിച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ സിനിമയിലെ മഴവില്ലിൻ കൊട്ടാരത്തിൽ പാട്ടൊന്ന് വെച്ചുതരാമോ, സൽമാ ജമാൽ ഇതിനിടയ്ക്ക് നിന്നു.
0: ആ ഓക്കെ, ഞാൻ ജിത കേൾക്കുന്നതിൽ നിന്നും റബനെ ബനാതെ ബനാഡെ ജ്യോതി എന്ന ഹിന്ദി സിനിമയിലെ അതേ പാട്ട് തന്നെ വെച്ചു തരൂ. ഡെഡിക്കേഷൻ ഓൺലി മൈ ഹസ്ബൻഡ്. സ്കൂളിൽ പോകുന്നത് കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ ശനിയാഴ്ച മാത്രമേ പറ്റത്തുള്ളൂ, അതാ പ്ലീസ് പാട്ട് വെച്ചു തരണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജിത.
1: പാച്ചപ്പേ, ഗുഡ് മോർണിംഗ്. സിനി ശിവദാസ് കോതപ്പുറം എന്നാണ്. എനിക്ക് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ തടികൾ സിനിമയിലെ കണ്ണന്തുമ്പി പോരാമോ പാട്ട് ഒന്ന് വെച്ചു തരാമോ.
0: ഓക്കെ ഓക്കെ, ഇതിപ്പം ഇന്നത്തെ എനിക്ക് തോന്നുന്ന പല പാട്ടുകളും ഞാൻ വാട്സപ്പ് കേൾക്കാറുണ്ട്. അപ്പോൾ കേൾക്കുന്ന സമയത്തൊക്കെ ചില പാട്ടുകളും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാട്ടുകളാണ്. പക്ഷെ ഇന്ന് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നു. ഓക്കെ,
1: മാറ്റി പിടിച്ചിട്ടുണ്ട് പാട്ടുകളൊന്ന്.
0: ഞാനുള്ളത് കൊണ്ടായിരിക്കും. സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം, എന്നിട്ട് തിരികെ എത്താം. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ശ്രീജിത്തിനൊന്നും പറയാനില്ലേ,
1: ഒത്തിരി സന്തോഷത്തോടെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്.
0: ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

0: ചന്ദനച്ചോലയിൽ ദാസേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് കേൾക്കാനായിട്ട് അങ്ങനെ കാത്തിരിക്കുമല്ലേ. സത്യം പറഞ്ഞാ മിഥുനം സിനിമയില് നമ്മള് നമ്മുടെ നെടിമുടി വേണു പറഞ്ഞ പോലെ ഇപ്പൊ തേൻ കുടയ്ക്കുന്നു പറഞ്ഞ പോലെ ഒരാളൂടെ പാട്ടിടാൻ പോണെന്ന് പറഞ്ഞാൽ ഇപ്പിടും ഇപ്പിടും ഇപ്പിടും എന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരത്തേക്ക് ഞാൻ എന്നാ ഇടട്ടെ പാട്ടങ്ങട് കേൾക്കാം, ചന്ദനച്ചോലയിലല്ലേ വന്നത് എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. ഒരാളെ എവിടെ കൊടുക്കുന്നു പാട്ട്,
1: പക്ഷെ കിട്ടിയില്ലേ.
0: കിട്ടി
1: ഇടയ്ക്ക് ഉറങ്ങി ചന്ദനച്ചൊലിയിൽ കാത്തിരുന്ന് ഉറങ്ങി ഞാൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ
0: ആ ഒരു
1: കണ്ണുടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു.
0: ആ ഒരു

0: ആസ്വാദനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പാട്ടുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെ. പാട്ടൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുക.
1: അങ്ങനെയല്ല, പക്ഷെ എനിക്കത് ആസ്വാദനമായിട്ടല്ല തോന്നിയത്. കാരണം ചില ആളുകളുണ്ട്, അല്ല ചില ആളുകളുണ്ട്, ഒരു 2 മിനിറ്റ് കിട്ടിയാൽ പോലും ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഉണ്ടാക്കുന്ന, അതെ പെട്ടെന്ന് ഉറങ്ങിക്കളയും. അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താതിരിക്കുവായിരുന്നു. ഓക്കെ, അടുത്ത മെസ്സേജ്.
0: കേൾക്കാതെ നല്ല രസമുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോ ഫസ്റ്റ് ദിവസം ഞാൻ പറയാട്ടോ, എന്താണെന്നറിയോ, മര്യാദക്ക് ഹിന്ദി വായിച്ചാൽ നമ്മളിപ്പോ ആരായി? കിരൺ ബേബി ഹിന്ദി പറയുന്നത് കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. വാട്സപ്പിലേക്ക് അയക്കുമ്പോ ഇനി എല്ലാവരോടും ഇനി ഹിന്ദി മെസ്സേജിൽ അയക്കാൻ പറയണമെന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
1: ഹിന്ദി നിങ്ങൾ മലയാളത്തിൽ അയക്കോ, ഞാൻ നല്ല അടിപൊളിയായിട്ട് വായിച്ചു.
0: അത് കൊള്ളാം. ജയങ്കർ ധർമ്മന്റെ ആയിരുന്നു മെസ്സേജ്. ചേട്ടാ ഒത്തിരി സന്തോഷമായ ഒരു മെസ്സേജ് ഉണ്ടോ?
1: സിനി ശിവദാസ് കോതപ്പറമ്പ്, എനിക്ക് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്റെ അടികൾ എന്ന് പറയുന്ന സിനിമയിലെ കണ്ണാൻ തുമ്പി പോരാമോ ഞാൻ പാടി തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, സമയമില്ല,
0: ഉറപ്പിച്ചോ പാട്ടില്ല.
1: ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് വിനു വിജയൻ, ഫ്രം പുത്തൻകുരിശ്. എനിക്ക് ദന എന്ന മൂവിയിലെ ലഗ്ജായ എന്ന് തുടങ്ങുന്ന ആ പാട്ട് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, നമസ്കാരം കിരണേ ശ്രീജിത്തെ, മിനി ഇരിങ്ങാലക്കുടയിൽ നിന്നുമാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. കിരണിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, കൂടെ ശ്രീജിത്തിന്റെ ചിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവിലെ. അത് ശരിക്കും പറഞ്ഞാലേ ആ മെസ്സേജ് മുമ്പോട്ട് പോണേനും പരിഹാരം പറയട്ടെ, കിരണിന്റെ കൂടെ പരിപാടി അവതരിപ്പിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ചിരി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല, നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ശ്രീജിത്തിന്റെ ചിരിയും കിരണിന്റെ സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് ഞങ്ങളങ്ങനെ രാവിലെ ഇരിക്കുവാണ്. ഒപ്പം രാവിലെ സുരേഷ് ഏട്ടന്റെ ബെഡ് കോഫി കൂടി കഴിഞ്ഞാൽ കേൾക്കുന്ന ശബ്ദം കിരണ്ടെ ആണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം കൂടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആരും ആണെന്ന് തോന്നും. നല്ല മഴയാ പുറത്ത്. സാജൻ സിനിമയിലെ നല്ലൊരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇത്രയും
1: ചോദിച്ചിട്ടുണ്ട്.
0: പോയി പോയി പോയി, പാട്ടിന് കിട്ടൂല.
1: ഹായ് വാട്സപ്പ്, ഞാൻ പെരുമ്പാവർ കീഴിലത്ത് നിന്നും സിന്ധു ആണ്. എനിക്ക് ഓർമ്മയിൽ ഒരു ശിശിരം, ഓമനിക്കാൻ ഒരു ശിശിരം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? എന്റെ കൂട്ടുകാരി കാക്കനാട് ഉള്ള സിന്ധുവിനും ഫാമിലിക്കുമായിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: കിരൺജി ശ്രീജി, എന്റെ ഇത്തേടെ മകൻ നജീബിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും എടുത്തു പറയുന്നേ ദേ റെയിൻബോയുടെ വക എല്ലാവിധ ആശംസകളും സ്പെഷ്യലായിട്ട് നജീബിന് വേണ്ടി എടുത്തു പറയുവാണ് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു മെസ്സേജ്.
1: ഹായ് ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ ദ പീലു തെരേ നീലെ എന്ന് പറയുന്ന ആ ഒരു പാട്ട് കൊടുക്കാമോ എന്നാണ് ദീപ ഇടത്തല ചോദിച്ചിരിക്കുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ. ഓക്കെ
0: ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് കേട്ടോ. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ സ്നേഹത്തിൻ പൂഞ്ചോല പാട്ട് ആയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ കേൾക്കാനായിട്ടെന്ന അനീഷിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു.
1: അപ്പോ ഹായ് കിരൺ ആൻഡ് ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷഹീബ, കേട്ടുകൊണ്ട് കൂടെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഹൃദയം ഇങ്ങോട്ട് തന്നിരിക്കുക.
0: 3 ഹൃദയം, ഈ 3 എന്ത് എപ്പ സംഭവിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ലേ. 3 ആയിട്ടെങ്കിൽ 3 പേരുണ്ടെന്ന് തന്നെ വിശ്വസിച്ചിട്ടാ.
1: അല്ല, 1 ഹൃദയം ചേട്ടൻ പകുതി എടുക്കും, പകുതി ഞാനും എടുക്കും അന്നേനെ. ഓക്കെ, എന്റെ പേര് സജീന, ഞാൻ അരൂക്കിറ്റിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. 3-ാം പക്കം എന്ന സിനിമയിലെ ഉണരുമീ ഗാനം അടിപൊളി ഗാനമാണ്. ഓക്കെ, 3 ദിവസമായി ഞാൻ മെസ്സേജ് അയക്കുന്നു.
0: എനിക്ക് പുലിമുരുകൻ ചിത്രത്തിലെ നല്ലൊരു പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? എല്ലാ ലാലേട്ടൻ ആരാധകർക്കുമായിട്ട് കൊടുക്കണം. രാധാകൃഷ്ണൻ ചൊവ്വാർവട്ടം ആലപ്പുഴ എന്ന മെസ്സേജ്.
1: ഇതെന്താണ് മെസ്സേജ്? നമ്മൾ വായിച്ച
0: തീരത്തില്ല.
1: ഹായ് വാട്സപ്പ്, എനിക്ക് ഇന്ന് ഒരു സോങ് വേണമായിരുന്നു, വെച്ചു തരും എന്ന് വിചാരിക്കുന്നു. വേഷം മൂവിയിലെ കേൾക്കാത്തൊരു സംഗീതം, ഒരു അടിപൊളി പാട്ടാണത് എന്ന് തുടങ്ങുന്ന സോങ് ആണ് വേണ്ടത്. എനിക്ക് തന്നെ ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, കാരണം എനിക്ക് ഈ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. സവിത സുരാജ്.
0: അത് ശരി, സ്വന്തമായുള്ള ഡെഡിക്കേഷൻ ആണ്, ഭയങ്കര പാവപ്പെട്ട്. കാരണം എക്സ്പ്രഷന്റെ ഫീലിംഗ് മുഴുവൻ കിരൺ പറഞ്ഞിട്ടുണ്ട്. ശ്രീത്തെ, കിര ആലപ്പുഴയിൽ നിന്നും ബഷീറബു ആണ് പരിപാടി എല്ലാം കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്
1: കേട്ടോ. ഓക്കെ, താങ്ക് യു ബഷീർക്ക. ശ്രീജിത് ജി ആൻഡ് കിരൺ ജി, ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് വിനീത ഷിബു പൂച്ചാക്കൽ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ മനസ്സിൽ തറഞ്ഞിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഓർത്ത് റെയിൻബോയ്ക്ക് എഴുതി കൊടുത്ത് കേൾക്കാൻ അവസരം ഒരുക്കുന്നത് നല്ലതല്ലേ?
0: നല്ലതാണ്, നല്ലതാണ്.
1: നല്ലതല്ലേ? ഓക്കെ ഓക്കെ,
0: നല്ലതല്ലേ?
1: ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഓക്കെ, അല്ലാതെ കേട്ട ഗാനങ്ങൾ വീണ്ടും വീണ്ടും അധികമായാൽ അമൃതും വിഷം മടുപ്പ് വരും എന്ന് സുരേഷ് സി ജി
0: എന്നെടിയുന്നു. ഓക്കെ, കിര ശ്രീത്തെ, എല്ലാവരും നീട്ടി നീട്ടി ആദ്യം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെയുള്ള വിളിയായിട്ട് ഞങ്ങളതിനെ എടുക്കുന്നു. ചിത്ര ചേച്ചിയുടെ നല്ലൊരു മഴപ്പാട്ട് പ്ലേ ചെയ്യാവൂ എന്ന് രാധിക കൊടുങ്ങല്ലൂരിൽ നിന്ന്
1: ചോദിച്ചിരിക്കുന്നു. ഹായ് പാട്സ, മഴയിൽ കുതിരുന്ന സുപ്രഭാതം, എനിക്കൊരു പാട്ട് വേണം. മലർവാഗക്കുമ്പത്തേന്ന് തുടങ്ങി.

0: ഗാനം വെച്ച് തരാമോ? ഞാൻ സജിത ഗഫൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഡെഡിക്കേഷൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്കായിട്ട്, ഷീജ, ബേബി, സുനി, നിധി, മഞ്ജു, രതി, ദീപ്തി, നൗഷ, ലൈലു, മായ.
1: ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ മെസ്സേജ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തി ഇപ്പൊ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാലും ശരിക്കും തീർക്കാൻ പറ്റാവുന്ന മെസ്സേജുകൾ ഇല്ലെന്നോ, അതിന് മാത്രം മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ്.
0: എന്തായാലും നമുക്ക് രണ്ടു മൂന്ന് മെസ്സേജുകൾ കൂടി വായിക്കാം. പ്രണയകാലം എന്ന സിനിമയിലെ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന് തുടങ്ങുന്ന ആ പാട്ട് വെച്ച് തരാമോ എന്ന്
1: ചേട്ടാ? പാട്ട് പോയി കിരൺ പാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, പാട്ട് വെച്ച് തരാം, പക്ഷെ അങ്ങനെ പാടിത്തരാം എന്ന് പറയുന്നതാണ്.
0: പക്ഷെ വേറൊരാള് എനിക്ക് തോന്നുന്നത്
1: അതെന്താ,
0: ഇതിനകത്ത് അതായത് എന്താ പറയാ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പേപ്പറിൽ, അതോ എന്ത് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്നതെന്നറിയൂ, അങ്ങനെ എഴുതി ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യൽ ആണല്ലോ, കിരണം ശ്രീജിത്ത് ഒരുമിച്ച് എത്തിയല്ലോ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആർജെമാരാണ് നിങ്ങൾ രണ്ടുപേരും. ഇന്ന് വാട്സപ്പിന് ഒരു പ്രത്യേക ഉണർവാണ്. എൻ്റെ പേര് സിൻഫ, നെട്ടൂരിൽ നിന്നാണ് ഞാൻ. യുവർ ചോയ്സിൽ ശ്രീജിത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാൽ മതി. അടുത്ത പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ, ഡെഡിക്കേഷൻ ടു ഹസ്ബൻഡ് ഷിബിൻ, കിഡ്സ് ഏദൻ, എസക്കിയേൽ ആൻഡ് ഇയൻ.
1: ഒത്തിരി സന്തോഷം ഏതായാലും ഇതെല്ലാം പറഞ്ഞതിന്. എനർജിയുടെ കാര്യം വേറൊന്നുമല്ല, കിരണ്ട ആ ഒരു പാട്ടും കിരണ്ട ഒരു സംസാരവും കിരണ്ട ആ ഒരു ഇതുമാണ്. ഇത്രമാത്രം പൊക്കി പൊക്കി പൊക്കി വിടുന്നുണ്ട് അല്ല ഗുണം. എന്താ ഈ പരിപാടി,
0: പ്രോഗ്രാം കഴിയട്ടെ, ബിരിയാണി
1: മതി മതി മതി, തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
0: ഓക്കെ, ഞാൻ ബീന രാജ ആയിക്കോട്, രാജ കയ്യവച്ച ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മഴ വരുത് എന്ന ഗാനം വെച്ച് തരണം. അല്ല, പാട്ട് മാറിപ്പോയി. രാജ കയ്യവച്ച എന്ന സിനിമയിലെ മഴ വരുത് ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: അപ്പൊ എല്ലാ പാട്ടും പാടി തന്നില്ലേ?
0: അതെ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ,
1: നമസ്കാരം കിര ശ്രീത്തെ, നിങ്ങളുടെ അടിപൊളി വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഒരു മെസ്സേജ് ഇടാൻ തോന്നി. അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാനൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും രസകരമായ വർത്തമാനം അങ്ങോട്ട് തുടരട്ടെ. പാട്ടുകളെല്ലാം മനോഹരം, കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടെന്ന് രാജേഷ് പച്ചാളത്തന്ന്.
0: ഓക്കെ, അപ്പോൾ നമുക്കൊരു രണ്ട് മെസ്സേജോടെ കഴിഞ്ഞിട്ട് പാട്ടിലേക്ക്
1: പോവാം,
0: കാരണം ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഞാൻ അനീബിച്ചു കൊരട്ടെ. എനിക്ക് കിലുക്ക മൂവിയിലെ ഊട്ടിപ്പട്ടണം എന്ന് പറയുന്ന ആ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗി, താങ്ക് യു, എനിക്ക് പാട്ട് കിട്ടിയേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതാ നീട്ടിപ്പിടിച്ചൊരു താങ്ക് യു. അത്രമാത്രം സന്തോഷമായി നമ്മുടെ ശ്രോതാവിന് എന്നുള്ളത് ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടോ. ഏതായാലും എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും കഴിയുന്നത്ര എല്ലാവരുടെയും പാട്ടുകളും മാറിയും മറിഞ്ഞും ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ പോലും കിരൺ എല്ലാവരെയും പാട്ടുപാടി തന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ ഒരു പാട്ട് ചോദിക്കരുത് എന്നപോലെ അദ്ദേഹം മനോഹരമായി തന്നെ പാടി തന്നിട്ടുണ്ട് അല്ലേ?
0: അതെ, എന്തായാലും ശ്രീജിത്തിന് ബിരിയാണി ഉണ്ട്, നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം.
1: സമാധാനമായി
0: സ്റ്റേറ്റ്മെന്റ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത്രയും സമയം വാട്സപ്പുമായി നിങ്ങളോടൊപ്പം കൂടിയുണ്ടായിരുന്നത്
1: ശ്രീജിത്തും കിരൺ ബേബിയും.
0: അതെ, സ്റ്റേ ട്യൂൺഡ് ടു, നേരത്തെ പറഞ്ഞത്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോ.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാണാണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന്, ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവന് 2,200 രൂപ കുറഞ്ഞ് 1,12,000 എത്തി. 14,000 രൂപയാണ് ഗ്രാമിന്. തെലങ്കാന റൈസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദ് ത്രെഡ് പോച്ചാമ്പിള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൗമസൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പിള്ളി. എറണാകുളം ചേരാനെല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA മൂന്നുപേരെ എക്സൈസ് പിടികൂടി. അമൃത നഗർ ആനയോട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കണകരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: Rainbow 107.5.
1: Your favorite music station.
2: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 29 മിനിറ്റും 33 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം സ്റ്റംപ്ഡ് ഡെലിറിലേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

അക്കരെ അക്കരെ അക്കരെ സിനിമയില് ലാലേട്ടനും ശ്രീനേട്ടനും കൂടി അങ്ങ് അമേരിക്കയിലെത്തിയിട്ടാണ് സ്വർഗത്തിലെത്തിയ അവസ്ഥ അങ്ങോട്ട് കിട്ടിയത്. ഏതായാലും നമുക്കിപ്പോ നല്ല അടിപൊളി പാട്ടുകൾ കേട്ട് മനസ്സങ്ങോട്ട് സന്തോഷമായിട്ട് സ്വർഗത്തിലെത്തിയ ആ ഒരു സന്തോഷം കിട്ടണ്ടേ? അതിനു വേണ്ടിയിട്ട് യുവർ ചോയ്സിലേക്ക് വിളിച്ച് ഇതുപോലെ ഇഷ്ടഗാനം ഒന്ന് ചോദിച്ചാൽ മതി. ഇനി അതല്ല, ഒപ്പം പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഡെഡിക്കേഷൻ കൊടുക്കുന്നതാണ് ആ ഒരു സന്തോഷമെങ്കിൽ അതും വിളിച്ചിട്ട് നേരിട്ട് പറയാം. അതിനു വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 0484242481 0484242 8101. യുവർ ചോയ്സ് 2 മണി വരെ സമയമുണ്ട്. ഈ സമയം നേരെ തന്നെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേക്കൂ. ഇന്നത്തെ യുവർ ചോയ്സിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ഇവർ ചോയ്സിലേക്ക് ഇഷ്ട ഗാനങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-2-4-2-8-1-0-1. അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് വനജ. ഞാൻ ഷോർണൂരിന്ന് വിളിക്കുന്നു.
0: വനജീച്ചി, ഒരിക്കലും നമ്മള് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ? കുറച്ചായി.
1: ഞാൻ സാറിനോട് മാത്രമല്ല, അവിടെയുള്ള ഒരുവിധം എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്.
0: സംസാരിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടികളെല്ലാം കേട്ട് വിളിക്കുന്ന ഒരാളാണ്.
1: അതെ, വിളിക്കുകയും ചെയ്യലുണ്ട്, പരിപാടിയും കേൾക്കലുണ്ട്.
0: ഷൊർണൂർ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഷൊർണൂര് നല്ല വിശേഷം. നല്ല മഴയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട്.
0: എല്ലാത്തിലും ഉപരി ആദ്യമായിട്ട് എല്ലാവരോടും വിശേഷം ചോദിക്കുമ്പോ ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് മഴയാണ് മെയിൻ അല്ലേ? അപ്പൊ ഇനിയിപ്പോ മഴപ്പാട്ടാണോ വേണ്ടത്? മഴയോട് അനുബന്ധിച്ചുള്ള പാട്ടാണോ വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നേ. മഴ മഴയോട് അനുബന്ധിച്ചുള്ള വല്ല പാട്ടാണോ വേണ്ടതെന്ന്?
1: നല്ലൊരു പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
0: ഏത് പാട്ടാ? ഓക്കെ, റൺ ബേബി റൺ അല്ലേ ലാലേട്ടൻ പാടിയത്? എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്, അടിപൊളി പാട്ടല്ലേ.
1: എത്ര തന്നെ കേട്ടാലും അതിന്റെ ഇഷ്ടം പോകുന്നില്ല.

0: ഓല്ല നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഒരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഒരു ഇതാണ്, സംതൃപ്തിയാണ് നമുക്ക് ഒരു ആ ഒരു പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുമ്പോ. അങ്ങനെയല്ല, എല്ലാ പാട്ടും നമുക്ക് തോന്നുന്ന സമയം കേൾക്കാൻ പറ്റും. മുൻപൊരു കാലം ഉണ്ടായിരുന്നു ഈ പാട്ടുകളൊക്കെ നമ്മള് കഴിഞ്ഞു പോകുമ്പോ സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഇനി എന്നാ കേൾക്കുക അങ്ങനത്തെ ഒരു. ഇപ്പൊ അങ്ങനെയല്ല,
1: ഇപ്പൊ പിന്നെ എപ്പോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാനുള്ള ഓപ്ഷൻസും നിരവധിയാണ് അല്ലേ.
0: എന്നിരുന്നാലും റേഡിയോ കേൾക്കുന്ന ഒരു സുഖം എന്ന് പറയാണ്.
1: അത് ആകാശവാണിയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം പാട്ടായിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്.
0: ആവശ്യപ്പെടുക, നമ്മൾ സംസാരിക്കുക, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക, അങ്ങനെയൊക്കെ പ്രത്യേക ഒരു ഇതാണ്.
1: പിന്നെന്താ ആ ആ ശബ്ദത്തിൽ ഉണ്ടായ സന്തോഷം മുഴുവനും കേട്ടോ.
0: എല്ലാ
1: കേൾക്കുന്ന ആളാണ്,
0: എല്ലാം കേൾക്കും. കൊച്ചിനെ മാത്രമല്ല, തിരുവനന്തപുരം ആലപ്പുഴ ഇപ്പോഴാണ് കുഞ്ഞും കുറച്ച് കുറവ് കേൾക്കല്, പണ്ട് അതന്നെ ആയിരുന്നല്ലോ.
1: സ്ഥിരമായി കേൾക്കാറുള്ള ആളാണ്, ഒത്തിരി വർഷമായിട്ട് നമ്മോടൊപ്പം കൂടിയ ആളാണ് അല്ലേ.
0: അതെ, വർഷങ്ങളായി.
1: ലാലേട്ടൻ ഈ പാട്ട് ആർക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് കൊടുക്കേണ്ടത്?
0: പ്രത്യേകിച്ച് എല്ലാവർക്കും,
1: പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇരിക്കട്ടെ.
0: എല്ലാവർക്കും
1: കൊടുക്കാം, കൊടുക്കാം,
0: ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി
1: എല്ലാവർക്കും ഇരിക്കട്ടെ. ഒത്തിരി സന്തോഷം വിളിച്ചേ കേട്ടോ. കേൾക്കാം നമുക്ക് പാട്ടെന്നാ.
0: കേൾക്കാം
1: കേൾക്കാം. ഓക്കെ.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.

0: 12 മണി കഴിഞ്ഞ 25 മിനിറ്റ് ആയിരിക്കും സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട്, ഒപ്പം തന്നെ ആർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വിശേഷങ്ങളും ഡെഡിക്കേഷൻസും എല്ലാം കൊടുക്കാനായിട്ട് യുവർ ചോയ്സിലേക്ക് ഇപ്പൊ വിളിക്കാം. 0484242 8101. ഇതാണ് നമ്പർ. അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു.
0: ആ, ഈ ശബ്ദം തുടങ്ങുമ്പോ തന്നെ നമുക്ക് എനിക്ക് മനസ്സിലാവും കേട്ടോ.
1: ഒരുപാട് ആളെ വിളിച്ചിട്ടാ,
0: ഒത്തിരി ആളെ വിളിച്ചിട്ട്. ഏതായാലും പുതിയ നമ്മുടെ ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണേക്ക് നോക്കി വിളിക്കുന്ന നമ്മുടെ ശ്രോതാവാണ്.
1: അതെ, ആൾക്കാർക്ക് അവസരം കൊടുക്കണ്ട, അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, മാറിയിരുന്നതാ.
0: ആണല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളൊരു 2 മാസമൊക്കെ ആയിരുന്നു തോന്നുന്നു സംസാരിച്ചിട്ട്.
1: അതെ, 2 മാസം.
0: 2 മാസം അല്ലേ. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിരുന്ന് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പൊക്കെ നോക്കി വിളിക്കുന്ന ശ്രോതാവാണ്. അപ്പൊ ശനിയാഴ്ച മാത്രം അങ്ങനെ ഡേറ്റ് കുറിച്ചിട്ടത്? എനിക്കത് ഒത്തിരി സന്തോഷമായി. ഏതായാലും ഇന്ന് ആലപ്പുഴയിലൊക്കെ നല്ല ശരിക്കും മഴയായിരിക്കും.
1: കാരണം എന്താ പറയാ, ഇപ്പൊ വിളിക്കാൻ കാര്യം
0: എന്തോ പറഞ്ഞോ.
1: ഞാൻ നമ്മളെ ഭാരതിയില് മറ്റേ ഒരു പരിപാടിയാണ് യൂണിസ്കാരന്റെ മറ്റേ പ്രോഗ്രാം, ഡിലേറ്റ് പ്രോഗ്രാം. അപ്പൊ അത് കേട്ടപ്പോ ശ്രീജിത്തിന്റെ ഓർമ്മ വന്ന്, അങ്ങനെ ഇന്നൊന്ന് വിളിക്കാൻ തരുന്നില്ല.
0: അതെന്താ, അത് കേട്ടപ്പോ എന്നെ ഓർമ്മ വരാൻ കാര്യം?
1: കാരണം അതപ്പോ നല്ല സൂപ്പർ പാട്ടുകളാണ് പുള്ളി കൊടുത്തത്.
0: അപ്പൊ അതിൽ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും ഇന്ന് ഇപ്പൊ ചോദിക്കാൻ പോണ അല്ലേ?
1: പഴയ പാട്ടില് ലാവാറിസത്തില് ബിഗ് ബി പാടിയ മേലെ അഗ്നിയുള്ള പാട്ട്.
0: അമ്പമ്പോ, അടിപൊളി പാട്ടാണ്. അമിതാഭ് ബച്ചന്റെ ശബ്ദത്തിൽ തന്നെ നമുക്കിത് കേൾക്കുമ്പോ
1: ബിഗ് ബിയുടെ ശബ്ദം തന്നെ വേണം.
0: കൊടുക്കാം. ഏതായാലും ആലപ്പുഴയിലെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ അന്വേഷണമൊക്കെ അറിയിക്കുക
1: കേട്ടോ. ആർജിമാരോടും
0: എല്ലാ
1: ഈ പാട്ട് ശ്രീജിത്തിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്.
0: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാ ആർജിമാരോടും അന്വേഷണം പറഞ്ഞേക്കാം. ആലപ്പുഴക്കാരോടും സ്പെഷ്യൽ അന്വേഷണം നമ്മളുടെ വകയും പറഞ്ഞേക്കാം
1: കേട്ടോ.
0: പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: രസകരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 1981 പാട്ടാണ് നമ്മൾ ഇത്രയും നാളായിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ബിഗ് ബിയുടെ സൗണ്ടിലൂടെ നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ഇഷ്ടഗാനം കേൾക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോളൂ 0404-242-8101 എന്ന നമ്പറിലേക്ക്. അങ്ങനെ വിളിച്ചൊരു ശ്രോതാവ് ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ. ഞാൻ മിനി ദാസാണ്, അലോ കനിയാങ്കല്ലിൽ.
0: നമസ്കാരം, സ്വാഗതം. മിനി അല്ലേ?
1: ആ, മിനി ദാസ്.
0: ആ, ആലുവ കടുങ്ങല്ലൂര്?
1: ആ, കടുങ്ങല്ലൂര് കനിയാങ്കുന്ന്.
0: കനിയാങ്കുന്ന് ആണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖം.
0: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അവിടെ?
1: ആ, അതെ.
0: മഴയൊക്കെ അടിപൊളിയായിട്ട് പോവാണ്?
1: എന്തോ,
0: മഴയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ?
1: ആ, മഴ ഇവിടെ പെയ്യുന്നുണ്ട്, ഇപ്പൊ കുറഞ്ഞു.
0: ഇപ്പൊ കുറവാണ്. ചെറിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. നമുക്ക് അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോവാനുണ്ടെങ്കിൽ സൗകര്യമാണ്. ജോലി മഴക്കാലമേകം പ്രേമാഭിഷേകം. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, അതൊക്കെ കൊടുക്കാം. എല്ലാം സന്തോഷമായിട്ട് പോകുന്നു അവിടെ അല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്തായാലും ധൃതിയിൽ എനിക്കൊരു പാട്ട് കേട്ടാ മതി എന്ന് പറഞ്ഞ് ഓടി പോകാൻ പോണ ആളാണുള്ളത്. പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണല്ലേ. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, ഏതായാലും കൊടുക്കാം കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് ആ ഒത്തിരി സന്തോഷം സംസാരിച്ചു, കുഴപ്പമില്ല കുഴപ്പമില്ല. നമുക്ക് പാട്ട് കൊടുത്തേക്കാം. മഴയൊക്കെ ഉഷാറായിട്ട് അതുകൊണ്ടായിരിക്കും മഴക്കാലം വേഗം ചോദിച്ചോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രേമാഭിഷേകത്തിലെ പാട്ട് തന്നെ കൊടുക്കാം കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഓക്കെ.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽ

0: പുരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യഗർ .gov.in.
1: .107.5 FM Rainbow.

0: നമസ്കാരം.
1: സ്വാഗതം. ഇതാരാണ്?
0: നവീൻ കൃഷ്ണ.
1: നവീൻ കൃഷ്ണ.
0: ആ
1: നവീനെ എവിടുന്ന വിളിക്കുന്നേ?
0: ഞാൻ എറണാകുളം നോർത്ത്
1: നോർത്ത് പറവൂരുന്ന് അല്ലേ? നോർത്ത് പറവൂരുന്നാണ്. നവീൻ പഠിക്കുന്ന കുട്ടിയാണോ?
0: ആ ഞാൻ ഒമ്പതിലാ.
1: ഒമ്പതിൽ പഠിക്കുന്ന കുട്ടിയാണ്. മോനട സ്കൂള് തുറന്നിട്ട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്?
0: സ്കൂളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: അടിപൊളിയായിട്ട് പോകുന്നു?
0: നല്ലതായിട്ട് പോകുന്നു.
1: വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയ ഫസ്റ്റ് വീക്കില്, ഓ 2 മാസത്തെ വെക്കേഷൻ ആയിരുന്നു അല്ലെന്ന് തോന്നിയോ? അതെങ്ങനെ വന്നാലും തോന്നുക അല്ലേ. പക്ഷെ ഈ മാസം കഴിയുമ്പോഴേക്കും അതൊക്കെ ശരിയായിക്കോളും. എല്ലാവരും ബേസിക്കലി നമ്മളെല്ലാവരും മടിയന്മാരല്ലേ. ഒരു മാസം കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും കേട്ടോ. ശരിക്കും പഠിച്ചാ മതി. ഇന്നപ്പ ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: ഇന്ന് പുലിവാൽ കല്യാണം സിനിമയിലെ ആര് പറഞ്ഞു സോങ്.
1: ആര് പറഞ്ഞു സോങ് കൊടുക്കാം. ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
0: അതെ അതെ,
1: ഫസ്റ്റ് ടൈം വിളിക്കുന്ന ശ്രോതാവാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: ഞാൻ FM കേൾക്കാറുണ്ടായിരുന്നു, അപ്പൊ ആഗ്രഹത്തോടെ വിളിച്ചാണ്.
1: ആ ആഗ്രഹത്തോടെ വിളിച്ചാണ്, ഒത്തിരി സന്തോഷം കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആർക്കൊക്കെ വേണ്ടിട്ടാ പാട്ട് കൊടുക്കേണ്ടത്?
0: സാറിന് ആയിക്കോട്ടെ.
1: എനിക്കോ? ദൈവമേ, ഒത്തിരി സന്തോഷം കേട്ടോ നവീനെ. എനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒപ്പം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് കൊടുക്കാം. ഒത്തിരി സന്തോഷം കേട്ടോ നവീനെ വിളിച്ചതിന്. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോവാം. ആദ്യമായിട്ട് വിളിച്ച ശ്രോതാവാണ്, അതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനിയും ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയണം. നമുക്ക് ഈ പാട്ടിന് ശേഷം വാർത്തയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോവാം കേട്ടോ. വീട്ടിലെല്ലാവരോടും അന്വേഷണം. പാട്ട് കേൾക്കാം?
0: ഓക്കെ
1: എന്നാ.

0: സമയം 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. അതായത് അപ്പം നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാമാരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800-ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ്

0: മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: സമയം 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ തേന്മാവിൻ കുമ്പത്തിലെ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുമ്പോൾ ഇതുപോലെ ശ്രോതാക്കൾക്കും ഇഷ്ട ഗാനങ്ങൾ കേൾക്കണം എന്ന് മനസ്സിലാഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. 2 മണിയെ സമയമുള്ളൂ കേട്ടോ. 0484-242-8101 അങ്ങനെ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് ഹരി എന്നാണ്.
0: ഹരി. ഹരി ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നേ?
1: ഞാൻ എടപ്പള്ളി.
0: എടപ്പള്ളിന്ന് വിളിക്കുന്നേ. സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെയാണല്ലോ പുറത്ത്.
0: ഇന്നപ്പൊ ജോലിക്ക് പോണതാണല്ലോ. ഇന്നിപ്പൊ പോയിട്ടില്ലായിരുന്നോ? മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണോ?
1: ഇല്ല, ഞാൻ IT ഫീൽഡ് ആണ്. അപ്പൊ നമുക്ക് സാറ്റർഡേ സൺഡേ ഓഫ് ആണ്.
0: അപ്പൊ പിന്നെ സാറ്റർഡേ സൺഡേ ഈ അവധി ദിവസങ്ങളിൽ ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോ ഇന്നിപ്പോ വളരെ വൈകിയാണോ? എനീറ്റ് രാവിലെ മഴയൊക്കെ കാരണം മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയൊക്കെ വൈകിയാണോ എനീറ്റെന്ന്? കാരണം മഴയത്ത് ഉറങ്ങാനാണല്ലോ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം അല്ലേ?
1: അത് മറ്റുള്ള ദിവസങ്ങളിൽ നല്ല ഉറക്കായിരിക്കും. ചിലപ്പോ 2 മണിയോ 3 മണിയോ വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേ. സാറ്റർഡേ സൺഡേസ് ആണ് നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
0: അതെ, IT ജോലിയുടെ ഒരു ഇത് അല്ലെ. പുറത്തുള്ള ആളുകളും എല്ലാം USO UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈമിങ്ങിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ബാധിക്കും. മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ രാത്രിയൊക്കെ വരുമ്പോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് കടന്നു വരുമ്പോ നമുക്ക് ഉറക്കം കിട്ടില്ല അല്ലേ? ഇന്നിപ്പോ ഏതായാലും ഈ മഴയുടെ സമയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് ഓടിയെത്തിയ പാട്ടേതാ ഇന്ന് കേൾക്കാനുള്ള ആഗ്രഹം?
1: എനിക്ക് പഴയൊരു പാട്ട് നല്ലൊരു ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, കാത്തിരുന്ന നിമിഷം എന്നാണ് സിനിമയുടെ പേര്. ആ പാട്ട് തുടങ്ങുന്നത് ചെമ്പക തൈകൾ പൂത്ത
0: നല്ല അടിപൊളി പാട്ടാണ്.
1: പാട്ടിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ശ്രീകുമാരൻ നമ്പി സാറിന്റെ രചനയിൽ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ മ്യൂസിക് അർജുൻ മാഷാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അത് പറയാൻ സമയമുണ്ടോ?
0: അതിനെന്താ പെട്ടെന്ന് പറഞ്ഞോളൂ.
1: ശ്രീകുമാരൻ തമ്പി സാറ് ആള് ദേവരാജൻ മാഷായിട്ടാണ് തുടങ്ങിയെന്ന് തോന്നുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ഇത് നല്ല ഹിറ്റായി പോകുന്നതിന്റെ സമയത്ത് ഇവര് തമ്മിൽ എന്തോ ഇത് പറഞ്ഞു ഉടക്കി. അപ്പൊ തമ്പി സാർ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഈ പാട്ട് സിനിമകളിൽ ഇറക്കണമെങ്കിൽ താങ്കൾ തന്നെ വേണമെന്നില്ലേ, താങ്കളുടെ ഒരു തബലിസ്റ്റ് ആയാലും മതി എന്ന് പറഞ്ഞിട്ടാണ് തബലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അർജുനൻ മാഷ് ഫീൽഡിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അവര് നല്ല ഹിറ്റ് കോമ്പിനേഷനായി മാറി അർജുനൻ മാഷും.
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ സ്നേഹമുള്ള പിണക്കങ്ങളും ആണ് ശരിക്കും സിനിമാ മേഖലയും കലാമേഖലയിലും എല്ലാം. പിന്നീട് അങ്ങോട്ട് ഭയങ്കര പിന്നീട് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര കോമ്പിനേഷനും സ്നേഹവും ഒക്കെ പിന്നീട് തുടരണതും ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാം ആ ഒരു നമുക്ക് നൽകിയ ആ ഒരു സംഭാവനയാണല്ലേ ഇന്ന് നമ്മൾ ഈ മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നത്.
1: അതെ, ഇത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഹിന്ദുസ്ഥാനി ടച്ച്
0: കൂടി ഉള്ളതാണ്. കൊടുത്തിളയാം. ഹരിചേട്ടൻ ഏതായാലും ജോലിയൊക്കെ ചെയ്ത് ക്ഷീണത്തോടെ ഇരിക്കും, നമുക്ക് ഈ പാട്ട് മഴയത്ത് അങ്ങോട്ട് കേൾക്കാം, മനസ്സൊന്ന് തണുപ്പിക്കാം. തിങ്കളാഴ്ച പൂർണ്ണ ശക്തിയോട് കൂടി തന്നെ നമുക്ക് IT ബാക്കിയുള്ള ജോലി ചെയ്തു തീർക്കാം കേട്ടോ. ഇരിക്കട്ടെ. പഴയ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹരിച്ചേട്ടന്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാട്ടെന്നാ കൊടുക്കട്ടെ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ, സംസാരിക്കാൻ കഴിഞ്ഞേനു. ഓക്കെ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: കണ്ണടച്ചിരുന്ന് ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉറക്കം എങ്ങനെയാ വരുന്നത്, പെട്ടെന്ന് ആ ഉറക്കത്തിലേക്കാണ് നമ്മൾ തെന്നി വീഴുന്നത്, നമ്മൾ പോലും അറിയത്തില്ല അല്ലേ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികളും സംഗീതവും ഒപ്പം സുജാതത്തിയുടെ ശബ്ദവും കൂടി ആകുമ്പോൾ, ദേശാടനം സിനിമയിലെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഇമോഷനാണ് മനസ്സിൽ അല്ലേ. സിനിമയുടെ സന്ദർഭമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെ, മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കണ്ണടച്ച് നമുക്കത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും നേരത്തെ പറഞ്ഞ ഇമോഷനും ഒന്ന് ഡിഫറൻറ്റാണ് അല്ലേ. നമുക്കതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം ഏതാണെന്ന് നമുക്ക് നോക്കാനുള്ള സമയമായി. നമുക്കിപ്പോൾ നോക്കാം ഏത് ശ്രോതാവാണ്, ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: സ്വാഗതം.
0: ഇതാരാണ്?
1: ഞാൻ ആദ്യമായിട്ട് വിളിച്ചതാണ്.
0: ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണ്.
1: ആദ്യമായിട്ട് കിട്ടിയ എനിക്ക് കാലം വിളിച്ചിട്ട്.
0: ദൈവമേ, ആ സന്തോഷം മുഴുവൻ ശബ്ദത്തിലുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം.
1: ആ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. വീട്ടിലെല്ലാവർക്കും
0: സന്തോഷമായി.
1: അതെ അതെ.
0: ആദ്യമായിട്ട് വിളിക്കുന്ന ആള് എവിടെന്നാ വിളിക്കുന്നേ?
1: എന്റെ പേര് ഗോപിന്ന്.
0: ആ ഗോപിച്ചേട്ടാ, എവിടെന്നാ സ്ഥലം?
1: മാമ്പ്ര.

0: നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി അടുത്ത
1: കൊരട്ടി അടുത്തെന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇത്രയും കാലമായിട്ട് എന്നിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇത്രയും കാലമായിട്ട് വിളിക്കാതിരുന്നേ? ഇന്നാണ്
0: ഞാൻ അവിടെ കിടന്നപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു, ആൾക്കാരൊന്ന് കുറവാണെന്ന് തോന്നി.
1: എനിക്കൊന്ന് ശ്രമിച്ച് കിട്ടിച്ചു കളയാം എന്ന് വിചാരിച്ചു.
0: അതെ അതെ അതെ.
1: അപ്പൊ കിട്ടുന്നതനുസരിച്ച് ഇന്ന് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം.
0: അതെ അതെ,
1: ആ ശബ്ദത്തിലുള്ള സന്തോഷം ഇന്ന് നമുക്കും അതുപോലെ തന്നെ സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട്

0: ാണ് കാർമുകിൽ വർണ്ണന്റെ അല്ലെ.
1: കൊടുത്തുകളയാം
0: കൊടുത്തുകളയാം. കൃഷ്ണഭക്തി ഗാനം ഇടുന്നതിലൂടെ കൃഷ്ണന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ, എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിട്ടും കൂടിയാണോ? അതെ അതെ അതെ, ആകാശവാണിയിലൂടെ ഞാൻ ദൈവം കൃഷ്ണന് വേണ്ടി ഒരു നല്ലൊരു ഗാനം സമർപ്പിച്ചേക്കാമേ എന്നൊരു പ്രാർത്ഥിച്ചേക്കുവാ അല്ലേ. ബാക്കിൽ ഇന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടു. ആരെ പുറകിൽ നിന്ന് ശബ്ദം തരുന്നേ? വൈഫാണ് പറഞ്ഞത് ഈ ഒരു പാട്ട് തന്നെ മതിയെന്നല്ലേ. ഏതായാലും കൃഷ്ണന്റെ അനുഗ്രഹം ശരിക്കുണ്ടാവട്ടെ. ഈ വർഷം അങ്ങോട്ട് വെച്ചടി, ഈ വർഷമേ വെച്ചടി വെച്ചടി അങ്ങോട്ട് കേറ്റാവട്ടെ കേട്ടോ. ആണോ, ഈ വർഷമേ എല്ലാം നല്ലതാവട്ടെ എന്ന് പറയുമായിരുന്നു. ഒത്തിരി സന്തോഷം. ഏതായാലും എല്ലാവരോടും അന്വേഷണം പറയാ, ഈ പാട്ട് തന്നെ വെച്ചു തരാം. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ കേട്ടോ. സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്.
1: ഓ ഓക്കേ,
0: എല്ലാവരോടും അന്വേഷണം. ഇഷ്ടഗാനം ദേ വരുന്നു.
1: ഓക്കേ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से लगातार चल रहे हैं। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുവാണ്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഇതാരാണ്?
3: ഗിരീഷ്.
2: ഗിരീഷേട്ടാ, എവിടെ? പറവൂർ അല്ലേ? പറവൂര് നല്ല മഴയൊക്കെ ആണോ?
3: ഇപ്പൊ
2: ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്.
3: അതെ
2: അതെ, എല്ലാവരോടും നമ്മൾ അത് തന്നെ പറയുമായിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് തന്നുകൊണ്ട് ചെയ്യണ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിക്ക് പോകാനും ഒന്ന് കടയിലൊക്കെ ഒന്ന് പോകാനും പുറത്തേക്ക് ഒന്ന് ഇറങ്ങാനും ഒക്കെ ഒരു സൗകര്യമാണ്.
3: അതെ അതെ,
2: മഴയോട് നമുക്ക് പറയാം, ചെറിയൊരു ഗ്യാപ്പ് തന്നു പെയ്താൽ മതി, കൂടുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിരിക്കല്ലേ എന്ന്.
3: അതെ അതെ.
2: ഗിരീഷേട്ടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: എന്റെ വീട്ടിൽ അമ്മ, അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ.
2: അമ്മയുടെ പേരെന്താ?
3: ഗിരിജ.
2: ഗിരിജ. അപ്പൊ ഇന്ന് ഗിരിജമ്മയ്ക്ക് വേണ്ടിട്ടാണോ പാട്ട്?
3: അതെ, അമ്മയുടെ പിറന്നാളാണ് June 25.
2: June 25 പിറന്നാൾ അല്ലേ?
3: ഇപ്പൊ
2: സന്തോഷം, സന്തോഷം. നേരത്തെ തന്നെ, കാരണം ഇനിയിപ്പോ ആ ഡേറ്റിന് കാത്തു വെച്ചിട്ട് ആ ഡേറ്റിന് കിട്ടിയില്ലെങ്കിലോ, നമ്മൾ നേരത്തെ തന്നെ ഗിരിജാമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക നേരുകയാണ് കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: കേൾക്കണ്ടോ? അമ്മ കേൾക്കണ്ടാവോ?
3: ഓ, അമ്മക്ക് കേൾവിക്കുറവുണ്ട്.
2: എന്നാലും വീട്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ടല്ലേ റേഡിയോ?
3: അതെ അതെ,
2: കേൾക്കണ്ടാവെന്ന് വിചാരിക്കുന്നു. എല്ലാം ശരിയാവട്ടെ.
3: എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ബിജു കളത്തിപ്പറമ്പിൽ.
2: ബിജു കളത്തിപ്പറമ്പിൽ.
3: പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഏത് പാട്ടാ കൊടുക്കണ്ടേ?
3: ഇത് ജേണലിസ്റ്റ് എന്ന സിനിമയിലെ വരത
2: പാട്ടാണ് കൊടുക്കണ്ടേ? ജേണലിസ്റ്റിലെ പാട്ടാണ്. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഒപ്പം അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടും ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയണം.
3: ഓക്കെ
2: കേട്ടോ, പാട്ട് ദേ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വെച്ചു തന്നേക്കാണ്. ബർത്ത്ഡേയുടെ പാട്ടായിട്ട് നേരത്തെ തന്നെ പറഞ്ഞാന്ന് പറയണം.
3: ഓക്കെ ഓക്കെ,
2: അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും കേട്ടോ.
3: ശരി,
2: വിളിച്ചതിന് ഒത്തിരി സന്തോഷം. പാട്ട് നമുക്ക് കേൾക്കാം.
3: ഓക്കെ,
2: താങ്ക് യു, താങ്ക് യു.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? സിന്ധു. സിന്ധു എവിടുന്നാ വിളിക്കുന്നേ? പറൂര് മനക്കപ്പടി. ബ്രദറിന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നേ. ഇന്ന് എനിക്ക് തോന്നുന്നു പറൂരിൽ നമുക്ക് കൊറേ കോളേഴ്സ് ഉണ്ടായിരുന്നു
1: കേട്ടോ.
0: എല്ലാ തവണ കേട്ടു അല്ലേ? എല്ലാ തവണയും ഞാൻ അങ്ങനെ വരുമ്പോ എടുത്ത് പറയാറുണ്ട് പറൂരുകാർ ഇന്ന് പറൂരുകാരുടെ ദിവസമാണെന്നുള്ളത്. ഒത്തിരി സന്തോഷം. എല്ലാവരും നമുക്ക് ഒരുപോലെ കേട്ടോ, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എടുത്തു പറയുമ്പോഴേക്കും അതെന്താ എന്റെ സ്ഥലവും പേരും എടുത്ത് പറയാത്തെന്ന് തോന്നല്ലേ. ഒത്തിരി സന്തോഷം. എല്ലാവരും നമ്മൾ ഒരുമിച്ച് തന്നെ പാട്ട് കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോണത്. ഇന്നപ്പൊ സിന്ധുവിന് ഏത് പാട്ടാ വേണ്ടേ? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ കൊടുത്തുകള. നല്ല അടിപൊളി പാട്ടാണ്. ഈ പാട്ട് ആർക്കാ കൊടുക്കണ്ടേ? വീട്ടുകാർക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ആദ്യം

0: വിളിക്കുന്ന ശ്രോതാവാണോ?
1: അല്ല, ഞാൻ
0: ജനുവരി വിളിച്ചിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ് ഗ്യാപ്പിട്ട് വിളിച്ചതാണല്ലോ ഇപ്പൊ, അല്ലേ? ആ, എല്ലാ ശ്രോതാക്കൾക്കും അവസരം കൊടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിളിക്കുന്ന ശ്രോതാവാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും അവിടെ അവിടെ എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. ഈ 6 മാസം കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോണല്ലേ? സന്തോഷമല്ലേ അവിടെ? അത് മതി, അത് മതി, അത് കേട്ടാ മതി. അപ്പൊ നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ പാട്ട് ഇനിയുള്ള 6 മാസത്തേക്കുള്ള സന്തോഷത്തിന് ഇരിക്കട്ടെ. ഒത്തിരി സന്തോഷം വിളിച്ചതിന് കേട്ടോ. ഓക്കെ, ദേ പാട്ട്.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ആ ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ജിൻസു.
0: ജിൻസു.
1: ആ
0: ജിൻസു, എവിടെന്നാ വിളിക്കുന്നേ?
1: ഇരിങ്ങാലക്കുട, തുമ്പൂര് പറയും.
0: തുമ്പൂര്, ഓക്കെ. ഇരിങ്ങാലക്കുട അടുത്താണല്ലേ? ഓക്കെ. അപ്പൊ ഇരിങ്ങാലക്കുടയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: എല്ലാ അടിപൊളിയായിട്ട് പോകുന്നു.
1: മഴയായിരുന്നു, ഇപ്പൊ
0: തോർച്ചയാണ്. ഇപ്പൊ നമ്മുടെ ശ്രോതാക്കള് പല ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഉച്ചയ്ക്ക് ഒരു ഉച്ച തോർച്ച എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഏതായാലും ആരെങ്കിലും ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണ്ടെങ്കിൽ പോയി വാങ്ങിച്ചു വേഗം വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ പെയ്യും എന്ന് ആശാൻ പറഞ്ഞേക്കാണ്. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോണില്ലേ? നന്നായി പോകുന്നു, അത് കേട്ടാ മതി. നമുക്ക് ഏത് പാട്ടാ വെക്കണ്ടേ? അത് ആരാ വരാത്തേ?
1: വന്നു, വരാനുള്ളവരൊക്കെ വന്നിട്ടുണ്ട്.
0: ആണാ? അപ്പൊ പാട്ടിടുന്നതിന് മുമ്പ് ആളെത്തി. അത്ര സ്നേഹമുള്ള ആളുടെ ആ പേരൊന്നു പറയാൻ പോകും. നേരത്തെ പാട്ടിടുന്നതിന് മുമ്പ് ആളെത്തി കഴിഞ്ഞു.
1: എന്റെ ഹസ്ബൻഡ് മേജോ.
0: മേജോ. മേജോ ചേട്ടന് പാട്ടൊന്നും വേണ്ട, അതിന് മുമ്പ് ഞാൻ ദേ പിടിച്ചോ എന്ന് പറഞ്ഞ് എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇത് മേജോ ചേട്ടന് ഇഷ്ടമുള്ള പാട്ടാണോ? ഇത്ര സോപ്പ് ഇടുന്നതിന് ഇന്ന് എന്തെങ്കിലും കാര്യം നടത്താനുണ്ടോ? എന്തെങ്കിലും വാങ്ങിത്തരാൻ വല്ലതും ആണോ? കേട്ട കേക്കണ്ടാവൂല്ലേ.
1: അതെ, പിന്നെ യൂണിറ്റിൽ
0: വർക്ക് ആണ്.
1: കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത്.
0: ഇരിങ്ങാലക്കുടയുടെ
1: തുമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇവിടെ ഉള്ള ചേച്ചിമാർക്ക് പിന്നെ ഈ സ്ഥാപനം നടത്തുന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചേർന്നാണ്.
0: ഓക്കെ, ശ്രീജിത്ത് ചേർന്ന്.
1: അപ്പൊ അങ്ങനെ എല്ലാവർക്കും
0: ആയിട്ട് കൊടുത്തോളാം. എല്ലാവർക്കും എന്ത് ഇന്നും വന്നില്ല, പാട്ടങ്ങൾ കൊടുക്കാം.
1: അതെ,
0: എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് ഓടി വരട്ടെ, ആ പ്രശ്നം കൂടെ നമുക്ക് പരിഹരിക്കാം കേട്ടോ. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ഞാൻ ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഒരു മണി കഴിഞ്ഞ 51 മിനിറ്റ് ആയിരിക്കാണ് സമയം. ഇനിയിപ്പോൾ ഏതായാലും ഒരു ശ്രോതാവിനോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ 2 മണി അടുക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ലാസ്റ്റ് കോളറായിട്ട് കണക്കാക്കി ഒരു ശ്രോതാവിനെ വരവേൽക്കാം. ഏതായാലും ആ ശ്രോതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, സ്വാഗതം.
2: രശ്മി
1: വൈക്കം. ഞാൻ പറയാറുണ്ട്, പൊതുവേ നമ്മൾ പറയും ലാസ്റ്റ് കോളർ എന്ന് പറയുമ്പോൾ ഭാഗ്യം ഉള്ള ആളാണ് പൊതുവേ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയല്ലോ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
2: ഇടക്ക്
1: വിളിക്കാറുള്ള ആളാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇപ്പൊ. ഓക്കെ ഓക്കെ. ഏതായാലും അപ്പൊ പിന്നെ ഇടക്കിടക്ക് നമ്മൾ ശ്രമിക്കുമ്പോ കിട്ടുന്നുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം അല്ലേ. ഇവനാളൊരു ഭയങ്കരനാണല്ലോ, എന്നാ ഇവനോടൊന്നും സംസാരിച്ചോളാം വിചാരിച്ചോ. ഏതായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈക്കത്തുനിന്ന് നമുക്ക് ഒരു ശ്രോതാക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും വിളിച്ചപ്പോ ഒരു പറഞ്ഞു ഒരു കമ്പനിയിലാണ്, അപ്പൊ കമ്പനിയിൽ ഇവിടെ കൊറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇടക്ക് മാറി മാറി ഞങ്ങള് വിളിച്ച് തകർക്കുന്നുണ്ടെന്നുള്ളത്. ആ ഗാംഗിലുള്ള ചേച്ചിയാണോ ഈ രശ്മി ചേച്ചി വൈക്കം? ആ ഗാംഗല്ല, ഇത് വേറെ ഗാംഗാണ്. ഓക്കെ ഓക്കെ. ഇത് വൈക്കത്ത് എവിടെ അമ്പലത്തിനടുത്താണോ സ്ഥലം?
2: എന്താണ്?
1: വൈക്കം അമ്പലത്തിനടുത്താണോ ഈ സ്ഥലം?
2: ആ, വൈക്കം അമ്പലത്തിനടുത്താണ്.
1: അമ്പലത്തിനടുത്ത് തന്നെയാണ് അല്ലേ. രശ്മി ചേച്ചി വർക്ക് ചെയ്യുന്ന ആളാണോ അപ്പേ?
2: ഹലോ,
1: വർക്ക് ചെയ്യുന്ന ആളാണോ?
2: അല്ലല്ല.
1: ആണോ, ഹൗസ് വൈഫ് ആണല്ലേ. എനിക്ക് തോന്നുന്നു ഇടക്ക് റേഞ്ചിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കേൾക്കണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്. ആ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇന്നേ ഇന്ന് ഏത് പാട്ടാ കൊടുക്കണ്ടേ നമുക്ക്?
2: മൂന്നാം പക്കം സിനിമയിലെ ആ താമരക്കിളി പാടുന്നു, ആ പാട്ടാ വേണ്ടേ. പിന്നെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ്.
1: കൊടുക്കാലോ. ആരൊക്കെയാ ഫ്രണ്ട്സിന്റെ പേര് പറയോ?
2: രേണു, കൊറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്റെ മോക്കും വേണ്ടി, എന്റെ ഹസ്ബൻഡിന് വേണ്ടി, പിന്നെ
1: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. അതായത് എല്ലാവർക്കും ആയിട്ട് തന്നെ നമുക്ക് പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതായാലും തെറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ കൊറേ ചേച്ചിമാരുടെ ഒരു ഗ്യാങ്ങാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഇതൊന്നും അറിയാതെ പറഞ്ഞത് ഇത് മറ്റൊരു ഗ്യാങ്ങാണെന്ന്. അപ്പൊ ഏതായാലും നമ്മളൊരു ഗ്യാങ് ആയിട്ടങ്ങള് പ്രഖ്യാപിച്ചിരിക്കുന്നു വൈക്കത്തുനിന്ന് രശ്മി ചേച്ചി. എല്ലാവർക്കും പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ആയിട്ട് തന്നെ നമുക്ക് പാട്ട് കൊടുക്കാം. ഏതായാലും നല്ല അടിപൊളി പാട്ട് തന്നെ ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് പാട്ടായിട്ട് നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു പാട്ട് തന്നെ പ്ലേ ചെയ്യുമ്പോൾ നല്ല എനർജിയുള്ള പാട്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും പേരെടുത്തു എടുത്തു പറഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ കേൾക്കണ്ടാവോ? ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഇതുപോലെ പറഞ്ഞു തന്നാ മതി, കേട്ടോ കേട്ടില്ലേ എന്താണ് അവസ്ഥ എന്നോ. വൈക്കത്ത് ഏതായാലും കാര്യങ്ങളെല്ലാം ഉഷാറാവട്ടെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഏതായാലും മൂന്നാം പക്കത്തിലെ പാട്ട് പിടിച്ചോ.
2: ഓക്കേ.

സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 59:28 ആയിരിക്കുകയാണ്. യുവർ ചോയ്സിന്റെ സമയം അങ്ങനെ ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് എല്ലാ ശ്രോതാക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം യുവർ ചോയ്സുമായിട്ട് ശ്രോതാക്കളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ വായിക്കുന്നത് പ്രിയ പത്മജിത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ

0: ലിംകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം. പുരുഷ അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ജപ്പാൻ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ ജപ്പാനെതിരെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ.
1: News Rainbow.

0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ് ഗൈസ്.
0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. സമയം 5 മണി കഴിഞ്ഞ് 8:44 കടന്നിരിക്കുകയാണ്.
1: യെസ്, അതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും ആരൊക്കെയാണ്?
0: രണ്ടുപേരില് ഞാൻ പ്രിയ പത്മജിത്ത് ആണ്.
1: യെസ്, ഞാൻ സാന്ദ്ര ബേബി.
0: ബേബി,
1: യെസ്.
0: അപ്പോ രാവിലെ തൊട്ടുള്ള ഒരു മഴയില് നമുക്ക് കുറച്ചൊരു ഇടക്കാല ആശ്വാസം കിട്ടിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഒന്ന് ഒതുങ്ങി.
0: എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് വന്നത്.
1: മറക്കരുത്.
0: യെസ്. അപ്പൊ ആ മഴയുടെ ആ ഒരു ഇത്തിരി നേരത്തെ ഒരു ഇടവേളയ്ക്ക് നമുക്ക് എന്താ പറയണ്ടേ,
1: വിരാമം
0: എൻജോയ് ചെയ്യാം. പിന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഒരു 3 മണിക്കൂർ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ലിസണേഴ്സും നമുക്ക് കൂടെ വേണം.
1: അതെ.
0: അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടോണ്ടിരുന്നോളൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: എല്ലാവരും അവരവരുടേതായ തിയറികളും കോൺസെപ്റ്റുകളും ആലോചിച്ചുകൊണ്ടാണ് പടം തന്നെ കാണുന്നത്. ആൾക്കാരെ അതിന് വിട്ടുകൊടുക്കാതെ അവരെ നമ്മുടെ നമ്മൾ പറയുന്ന കഥയുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. എഡിറ്റിങ്ങിലെ വെല്ലുവിളി അല്ലായിരുന്നു അത്, ആക്ച്വലി പടത്തിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂവും ഒരു എക്സ്പെക്ടേഷനും ഉണ്ടല്ലോ, അപ്പം അതിന് കോട്ടം സംഭവിക്കരുത്.
1: ദൃശ്യം 2, ദൃശ്യം 3 തുടങ്ങി 10 സിനിമകളുടെ എഡിറ്റർ വിനായക്. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മറക്കാതെ കേൾക്കുക മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: Listening to Rainbow FM 107.5, musically yours.
3: യെസ്, അപ്പൊ സമയം 5 മണി കഴിഞ്ഞ് 22 മിനിറ്റിലേക്ക് കടക്കുമ്പോ ഓൺ ദ ഗുഡ് ടൈം മ്യൂസിക് ആണ്
4: യെസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് പ്രത്യേകതകളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം.
3: അല്ലേ, എന്തായാലും നമുക്കൊരു ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് ചിന്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്.
4: അതെ, ഇന്ന് നാഷണൽ ഐ വിയർ ഡേ ആണ്.
3: ഐ വിയർ ഡേ,
4: യെസ്.
3: അപ്പൊ ദേശീയ കണ്ണട ദിനം വർഷംതോറും ആഘോഷിക്കുന്നത് June 6. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ ഒരു പ്രാധാന്യം, കണ്ണുണ്ടാകുമ്പോ
4: കണ്ണിന്റെ
3: വില അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം അല്ലെ. അപ്പോ സമഗ്രമായിട്ടുള്ള നേത്രപരിശോധനയുടെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡേ.
4: അതെ, കറക്റ്റ് ആണ്. അത് പണ്ടത്തെ കാലത്തൊക്കെ കണ്ണട വെക്കുന്നത് പലർക്കും ഒരു വിഷമമുള്ള കാര്യമായിരുന്നു.
3: അതെ അതെ.
4: പക്ഷെ ഇപ്പൊ അതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും.
4: പ്രത്യേകിച്ച് അത് അടുത്ത് നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ട് സ്ഫടികം സിനിമയിൽ, എന്റെ റേബാൻ.

0: ക്ലാസ്.
1: യെസ്
0: എന്റെ കാല് ഞാൻ വെട്ടും. ഡയലോഗ് എനിക്ക് അതാണ്, കണ്ണടയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് അതാണ്.
1: ഡയലോഗ് അതാണ്. അപ്പൊ എന്തായാലും ആരോഗ്യ ഉപകരണങ്ങളും ഐക്കോണിക് ഫാഷൻ ആക്സസറികളും ഒക്കെ ആയിട്ട് സൺഗ്ലാസും കണ്ണടയൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ആചരണം ദിനമായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ നമുക്ക് അങ്ങോട്ട് എടുക്കാം.
0: യെസ്.
1: പിന്നെ അത് ആഘോഷിക്കാനായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ?
0: അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
1: ആണോ?
0: നല്ലൊരു പാട്ട് കേട്ടത്,
1: പാട്ട് കേട്ടിട്ട് മതി. അപ്പൊ എനിക്ക് തോന്നുന്നു

0: യെസ് യെസ് യെസ്, അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്
1: സുഹൃത്തുക്കളെ.
0: യെസ് അപ്പൊ നമ്മൾ പോകുന്നേക്ക് മുന്നേ
1: ഒരു കാര്യം പറഞ്ഞു.
0: യെസ്, നാഷണൽ ഐ വി ആർ ഡേനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്.
1: അതെ, അപ്പോ നമ്മള് കണ്ണട, സൺഗ്ലാസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കണ്ണിനെ അലങ്കാരമായിട്ട് നമ്മളിങ്ങനെ വെക്കുന്നത് ഇപ്പോ തീർച്ചയായിട്ടും വളരെയധികം ഫാഷനബിൾ ആയിട്ടുള്ള പലതും നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ് വിപണിയിൽ. നമ്മുടെ ഒരു മുഖത്തിന്റെ ഒരു ഭംഗി കൂട്ടാനും കൂടിയിട്ട് നമുക്കത് സാധിക്കുന്നുണ്ട് അല്ലെ, സ്റ്റൈലിഷ് ആക്കാനൊക്കെ.
0: അതെ, അതുപോലെ തന്നെ കണ്ണടയ്ക്ക് പിന്നിൽ ഭയങ്കര ഒരു ഹിസ്റ്ററി കിടപ്പുണ്ട്. ആദ്യത്തെ കണ്ണടകൾ രൂപം കൊണ്ടത് എവിടെയാണെന്നറിയോ?
1: ഇല്ല,
0: വടക്കൻ ഇറ്റലിയിൽ.
1: ഓ
0: യെസ്, അവിടെ 13-ാം നൂറ്റാണ്ടിലാണ് അത്ര ആദ്യത്തെ കണ്ണടകൾ ഉണ്ടായത്.
1: അതെ, അതായത് അന്നത്തെ സന്യാസിമാരും പണ്ഡിതന്മാരുമാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്.
0: അതെ, അത് മെയിനായിട്ട് ഈ മതപരമായിട്ടുള്ള കയ്യെഴുത്തുകൾ, പ്രതികളും പകർത്താനും വായിക്കാനും ഒക്കെ ആയിരുന്നു കണ്ണട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
1: പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു.
0: എന്തായിരുന്നു?
1: അന്നത്തെ കണ്ണടകൾക്ക് മുഖത്ത് ശരിയായി വച്ച് നിർത്താൻ വളരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
0: അതെ,
1: അതായത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ കണ്ണടയുടെ കാലുകൾ നമ്മുടെ ചെവിയുടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ വെക്കുന്നത്.
0: അതുപോലെ 1452 അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി ഒരുപാട് ആൾക്കാര് വായനയിലേക്ക് കടന്നു. അപ്പോ കണ്ണടകളുടെ ആവശ്യവും
1: കണ്ണുകള് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണല്ലോ.
0: അതെ, കാഴ്ചശക്തി പലതരമാണല്ലോ, അപ്പൊ എല്ലാവർക്കും കണ്ണട വേണം എന്നുള്ളൊരു ഇതായപ്പോ ഈ കണ്ണട നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അത് ബിസിനസ് അങ്ങനെ വളർന്നു.
1: സൗകര്യപ്രദമായിട്ടുള്ള ഡിസൈനുകളൊക്കെ തേടി തുടങ്ങിയവര്, അതായത് കണ്ണട നിർമ്മാതാക്കള്, അങ്ങനെ 1730 ലണ്ടനിലെ ഒരു ഒപ്റ്റീഷ്യൻ കണ്ണടയുടെ ഫ്രെയിമിൽ ചെവിയിൽ താങ്ങി നിൽക്കാൻ കഴിയുന്ന വടികൾ ചേർത്തു.
0: യെസ്, അങ്ങനെയാണ് ഇന്നത്തെ കണ്ണടയുടെ രൂപത്തിലേക്ക് അത് മാറിയത്.
1: അതെ, അതൊരു ചുവട് വെപ്പായിരുന്നു. ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം ആ വടികളിൽ ഹിഞ്ചുകളും ചേർത്തു. അതോടെ കണ്ണട മടക്കി സൂക്ഷിക്കാനും കൂടുതൽ എളുപ്പമാണ്.
0: അതെ, അത് ശരിയാണ് കേട്ടോ. മടക്കി വെക്കാതെ അത് ഇരിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: അതെ,
0: എങ്ങാനും താഴെ വീണിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകാൻ.
1: ഞാനിങ്ങനെ ആലോചിച്ചു നേരത്തെ, അതായത് കണ്ണട കണ്ണിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അപ്പൊ എനിക്ക് തോന്നുന്നു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ലെൻസ് വെച്ച് വായിക്കുന്ന ആ ഒരു.
0: അതെ അതെ അതെ,
1: അല്ലെ,
0: പഴയ പഴയ സിനിമകളിലൊക്കെ അങ്ങനത്തെ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്.

0: വേറെ ഒരു സ്റ്റൈലിഷ് കണ്ടുപിടുത്തം കൂടി വന്നിട്ടുണ്ടായിരുന്നു.
1: അതെന്താ?
0: മോണോക്കിളുകൾ. ഒറ്റ കണ്ണിനായി ഉപയോഗിച്ചിരുന്ന ഈ ലെൻസ് സാധാരണയായിട്ട് കഴുത്തിൽ തൂക്കിയായിരുന്നു കൊണ്ടു നടന്നിരുന്നത്. ഇപ്പൊ മനസ്സിലാവായിരിക്കും ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്നത്,
1: സൂം ചെയ്ത് നോക്കാൻ.
0: അതെ, ഉപയോഗിക്കുന്നത്.
1: കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മോണോക്കിളുകൾ കൂടുതലായും ധരിച്ചിരുന്നത് പ്രഭുക്കന്മാരും ഉയർന്ന സമൂഹത്തിലുള്ളവരൊക്കെ ആയിരുന്നു.
0: യെസ്, അപ്പൊ അതൊക്കെയാണ് കണ്ണടയുടെ പഴയ കഥ.
1: അതെ,
0: ഇപ്പൊ എല്ലാം മാറി, ഫാഷൻ സാങ്കേതിക വിദ്യ
1: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് കണ്ണട മാറിയിരിക്കുകയാണ്.
0: അതെ അതെ, എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ഉപയോഗമുള്ള ഫാഷൻ ആയിട്ട് വെച്ചുകൊണ്ട്
1: വായിക്കാൻ മാത്രമല്ല കണ്ണിലെ പൊടിപടലങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് കണ്ണടകൾ നമ്മളിപ്പോ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്.
0: യെസ്,
1: കണ്ണടകൾ വേണം.
0: അതെ,
1: അപ്പൊ നമുക്ക് സമയം 5 മണി കഴിഞ്ഞ് 34 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാം.
0: യെസ്,
1: സ്റ്റേ ട്യൂൺഡ്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: No breaks, no boring. Just your favorite tracks back to back. You are listening

0: to Rainbow FM 107.5.
1: യെസ് യെസ് യെസ് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു
2: വന്നിരിക്കുകയാണ്. ഒരു ടീ ബ്രേക്ക് എടുത്താലോ എന്ന് വിചാരിച്ചു.
1: എന്താ കഴിക്കാൻ തോന്നുന്നേ?
2: കഴിക്കാൻ തോന്നുന്ന ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പോ ഈ സ്നാക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ, നമ്മുടെ ഈ കടലമാവ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ, നല്ല ടേസ്റ്റി ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കടല പൊടിക്ക്, കടല മാവിന് വളരെയധികം പോഷക ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അടുക്കളകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് കടലമാവ്.
1: വൈകുന്നേരങ്ങളിൽ ലഘുഭക്ഷണം ഒക്കെ ഉണ്ടാക്കാനായിട്ടും ലഡു ഉൾപ്പെടെയുള്ള മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായിട്ടും രുചിയോടൊപ്പം പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പിന്നെ
1: പ്രോട്ടീനും ഫൈബറും വൈറ്റമിനുകളും ധാതുക്കളും ഒക്കെ ഉണ്ട്.
2: കടലമാവിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. അതായത് അതില് സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോട്ടീൻ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ പേശികളുടെയൊക്കെ നിർമ്മാണത്തിന് സഹായിക്കും.
1: അതെ, അതുപോലെ തന്നെ വയറ് നിറഞ്ഞ പോലെ ഒരു തോന്നലുണ്ടാവും. ചില ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും
2: കഴിച്ച പോലെ തോന്നില്ല.
1: അപ്പൊ ഇത് വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരീരത്തില് മറ്റു കേടുപാടുകളോ ഒക്കെ പരിഹരിക്കാനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
2: അതെ അതെ. അപ്പോ കടലമാവിൽ അടങ്ങിയിട്ടുള്ള ഫൈബറുകള് ദഹനത്തിന് വളരെയധികം സഹായിക്കും. പിന്നെന്താണ്, നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്.
1: അതുപോലെ മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള പോഷകങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് രക്തസമ്മർദ്ദം അത് കുറയ്ക്കും, ആരോഗ്യകരമായിട്ടുള്ള നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്.
2: അതുകൂടാതെ ഇതിലെ നാരുകൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ വലിയൊരു കാര്യം വേറെ ഉണ്ട് കേട്ടോ,
1: എനിക്ക് മനസ്സിലായി, കടലപ്പൊടിയൊക്കെ അതെ ശരീരത്തിന് നല്ലതാണ്.
2: നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു സാധനമുണ്ട് നമ്മുടെ കടലപ്പൊടി, കടലമാവ്. അത് ക്ലൻസിങ് ആണ്
1: ഏറ്റവും കൂടുതൽ തരണത്. അതുപോലെ ഈ നമ്മുടെ
2: എണ്ണമയം കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റാനും
1: ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
2: യെസ്. അപ്പോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ, വീട്ടിൽ കടലപ്പൊടി ഉള്ളവരുണ്ടെങ്കിൽ അതിനെ പലഹാരം ഉണ്ടാക്കാനും ചർമ്മ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചോളൂ. ഇല്ലാത്തവരാണെങ്കിൽ അത് വാങ്ങിച്ചോളൂ.
1: അതുപോലെ ഈ ഗോതമ്പ് പൊടിയോട് കൂടെ ചേർത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും.
2: അതെ അതെ, പറയുന്നത് കടലപ്പൊടി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ളത്. എന്തായാലും വീട്ടമ്മമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലേ, നമ്മൾ പറയുന്നേക്കാളും കൂടുതൽ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും.
2: അപ്പോ നമുക്കിനി
1: നല്ലൊരു പാട്ടിലേക്ക്
2: പോവാലോ.
1: പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ?
2: തീർച്ചയായിട്ടും.
1: നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്
2: കേട്ട് ഞങ്ങൾ വരും. അപ്പോ നമ്മുടെ ശ്രോതാക്കള് കേട്ടുകൊണ്ടിരിക്കുക, അടുത്ത ഞങ്ങളുടെ കൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക.
1: അതെ, സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
2: ആകാശവാണി കൊച്ചി FM റെയിൻബോ
1: 107.5.

0: എല്ലാവരും അവരവരുടേതായ തിയറികളും കോൺസെപ്റ്റുകളും ആലോചിച്ചുകൊണ്ടാണ് പടം തന്നെ കാണുന്നത്. അപ്പൊ ആൾക്കാരെ അതിനെ വിട്ടുകൊടുക്കാതെ അവരെ നമ്മുടെ നമ്മൾ പറയുന്ന കഥയുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. എഡിറ്റിങ്ങിലെ വെല്ലുവിളി അല്ലായിരുന്നു അത്, ആക്ച്വലി പടത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂവും ഒരു എക്സ്പെക്ടേഷനും ഉണ്ടല്ലോ, അപ്പൊ അതിന് കോട്ടം സംഭവിക്കരുത്.
1: ദൃശ്യം 2, ദൃശ്യം 3 തുടങ്ങി 10 സിനിമകളുടെ എഡിറ്റർ വിനായക്, ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മറക്കാതെ കേൾക്കുക മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: യെസ് ഇല്യൂമിനാട്ടി ഒക്കെ കേട്ട് നമ്മളിങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
1: യെസ് അതെ, നമ്മൾ വീണ്ടും
0: അതെ ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് കടന്നു. അപ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന അതിഥി തൊഴിലാളികളുടെ വരവ് ഇത്തിരി വൻതോതിൽ കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്.
1: അതെ,
0: അപ്പൊ അതോടുകൂടി എന്തായിരിക്കാം ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു മൽപ്പിടുത്തം ചാക്കിട്ടുപിടുത്തം ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വിവിധ മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോ ഈ തിരഞ്ഞെടുപ്പിന്റെ അവരാവശ്യങ്ങളൊക്കെ വന്നതോടുകൂടി കുറെ പേര് പോയവരൊന്നും തിരികെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്.
1: യെസ്, അത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: അതെ,
1: പുറത്ത് അവർക്ക് ഇത് ശരിക്കും ഗൾഫ് പോലെയാണെന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: അപ്പോ പണ്ടൊന്നും ആദ്യമൊന്നും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടോ ഇങ്ങനെയൊന്നും ഇത്രയധികം വോട്ട് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് അവരിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റിസൾട്ടും എല്ലാം വന്ന് പുതിയ എന്താ പറയാ സത്യപ്രതിജ്ഞയും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരുടെ വരവ്, തിരികെ ഇങ്ങോട്ടുള്ള വരവ് എന്നും പറയുന്നുണ്ട്. അപ്പോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രെയിൻ എത്തിയാൽ കൂട്ടത്തോടെ തൊഴിലാളികൾ വന്നിരുന്ന സ്ഥാനത്ത് സ്റ്റേഷനുകൾ ഇപ്പൊ കാലിയാകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്.
1: തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
0: അതെ അതെ, പ്രതീക്ഷിക്കാം. കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവര് പാടുപെടും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവരെ തന്നെ ഓരോ ജോലിക്കായിട്ട് ഇങ്ങനെ ഒരാളെ തന്നെ പലരും ചാക്കിട്ട് പിടിക്കാൻ അറിയില്ലേ, ഇതൊരവസ്ഥയിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കാരണം ഏതൊരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ഈ വീട് പണി പോലുള്ള
0: പിന്നെ ഹോട്ടൽ ജോലികളായാലും ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ എന്തായാലും പോയവരൊക്കെ വേഗം തിരിച്ചു വരും എന്ന് വിചാരിക്കാം അല്ലേ.

0: അപ്പൊ 6 മണിക്ക് നമുക്ക് ഗെയിമുണ്ട്.
1: ഗെയിമുണ്ട്,
0: കിടിലം കിടിലം ഗെയിമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്.
1: അപ്പോ ഇങ്ങോട്ട് വിളിക്കണ്ടേ?
0: വേണം, ഉത്തരങ്ങൾ പറയണം.
1: പറയണം.
0: യെസ്.
1: വിളിക്കാനുള്ള നമ്പർ 0484-242-8101 എന്ന നമ്പറാണ്. അപ്പോ
0: എല്ലാവരും പെട്ടെന്ന് വിളിച്ചോളൂ. 04-84-24-2-1-01. രണ്ട് നല്ല പാട്ടിന് ശേഷം ഞങ്ങൾ ചോദ്യവും ഉത്തരവുമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാകും.
1: യെസ്. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ, ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങിക്കോളൂ അല്ലേ. രണ്ട് പാട്ടുകളുടെ ഒരു ടൈമിംഗ് നോക്കിയിട്ട് കോള് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് ലൈവിൽ ഗസ്റ്റിനൊക്കെ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ പറയാം,
0: വിശേഷങ്ങളൊക്കെ പറഞ്ഞു ചില്ലായിട്ട്.
1: ഓക്കെ, സ്റ്റേ ട്യൂൺ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: യെസ് അങ്ങനെ മാമലമീലേ വാർ കേട്ടപ്പോഴാണ് എനിക്ക് സാന്ദ്രയെ പാട്ട് പാടാനൊരു ആഗ്രഹം.
1: എനിക്കൊരു പാട്ട് പാടിത്താ ഞാൻ പറയാൻ വരുമായിരുന്നു. പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടേ.
0: പാട്ട് പാടണം,
1: വേണം.
0: തങ്കത്തോണി തിന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. അപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു കുസൃതി വരുന്നുണ്ടേ, പാൽക്കാവടിയും കണ്ടേ. അപ്പൊ കണ്ടേ അതാണ് ലാസ്റ്റ് അവസാനിച്ചത്. അപ്പൊ ആ ഒരു അക്ഷരം അല്ലെങ്കിൽ വാക്ക് വെച്ചിട്ട് ഒരു പാട്ട് പാടും.
1: കണ്ടു കണ്ടു
0: കണ്ടു കണ്ടേ.
1: പാട്ട് പാടാൻ പറയണ്ടായിരുന്നു. ആ കണ്ടു കൊണ്ടേൻ കണ്ടു കൊണ്ടേ, കാതൽ മുഖം കണ്ടു കൊണ്ടേ. രണ്ടുപേരെ പറ്റുള്ളൂ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മള് രണ്ടുപേര് ഇതിൽ വിജയിച്ചിരിക്കുകയാണ്.
1: അതെ.
0: അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു കളി നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്താലോ?
1: കൊടുക്കണം കൊടുക്കണം,
0: തീർച്ചയായിട്ടും.
1: ഞാൻ പെട്ടതുപോലെ അവരും പെടണം.
0: അപ്പതാ നിങ്ങളും റെഡിയല്ലേ? വിളിച്ചോളൂ, വേഗം വിളിച്ചോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്ക് ഞങ്ങളൊരു രണ്ടു വരി പാട്ട് അങ്ങോട്ട് തരും. ആ പാട്ട് ഇതുപോലെ ദേ സാന്ദ്രയും ഞാനും കൂടെ പങ്കെടുത്ത പോലെ അങ്ങോട്ട് പങ്കെടുക്കുക.
1: അതെ. അപ്പൊ നമുക്ക് വാക്കും കൂടി പറയണ്ടേ? ഞാൻ പാടി നിർത്തിയത് കാതൽ മുഖം കണ്ടു കൊണ്ടേനാണ്. കണ്ടു വെച്ചിട്ട് വേണം.
0: കണ്ടു വെച്ചിട്ടുള്ളൊരു പാട്ടായിക്കോട്ടെ.
1: അതെ, കണ്ടു കണ്ടു.
0: അപ്പൊ അടുത്ത ആള് ഇങ്ങോട്ട് വിളിക്കട്ടെ, വിളിക്കുമ്പോ നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ കണ്ടു വെച്ചിട്ടുള്ളൊരു പാട്ട് പാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് കൊടുക്കണം.
1: അതെ, തീർച്ചയായിട്ടും.
0: ഓൾറെഡി കേട്ടിട്ടിരിക്കുകയാണല്ലോ.
1: അതെ അതെ. അപ്പൊ ഒറ്റ വാക്കിൽ പാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരെണ്ണം കൂടി പെട്ടെന്ന് നടന്നു കൊടുക്കാം.
0: പെട്ടെന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ.
1: അപ്പോ എല്ലാവരും വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101.
1: യെസ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടു, ഇൻസ്റ്റാഗ്രാം FBയിലും നമ്മുടെ പോസ്റ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: ആ അതെ. അപ്പോ നമ്മുടെ ഇൻസ്റ്റയുടെ ഐ ഡി ഒന്ന് പറയാം, FM Rainbow Kochi 107.5 ആണ്. ഫേസ്ബുക്ക് ഐ ഡി ആണെങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: യെസ്. അപ്പൊ നമ്മുടെ പോസ്റ്ററുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ഇടാം.
0: അതെ, കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം.
1: യെസ്. അതെ, ലൈക്ക്
0: ചെയ്യാം.
1: അതെ അതെ അതെ. പാട്ട് പാടാൻ വിളിക്കാം.
0: യെസ്.

0: യെസ്. അപ്പൊ നമുക്ക് നല്ല രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ?
1: ഓക്കെ. അപ്പോ ഒരു നമുക്ക് കോളർ എന്തോ വന്നിട്ടുണ്ട്, ഒരു കോളർ വന്നിട്ടുണ്ട്.
0: ഓക്കെ, നോക്കാം നോക്കാം ആരാണെന്ന്.
1: ഓക്കെ,
0: ഹലോ ഹലോ
1: കേൾക്കുന്നില്ല.
0: യെസ്, അപ്പൊ നമുക്ക് നല്ല രണ്ട് പാട്ട് കേട്ടതിന് ശേഷം
1: തിരിച്ചു വരാം. അപ്പോഴേക്കും കോൾസ് വരട്ടെ, നമുക്ക് അത് കണക്ട് ചെയ്യാം അല്ലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റിലേക്ക് കടന്നപ്പോ ദാ നമുക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിൽ പങ്കെടുക്കാൻ പാട്ട് പാടാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്.
1: ആരാണത്? നമുക്ക്
0: കണക്ട്
1: നോക്കാം.
0: ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, കോൾ കണക്റ്റഡ് ആയതായിരുന്നു.

0: പോയിട്ടുണ്ട്.
1: കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇനിയും നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ.
0: അതെ.
1: അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്?
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്, അവിടെയാണ് നമ്മൾ നിർത്താൻ പോകുന്നത്. യെസ്, നമ്മൾ കണ്ടുകൊണ്ടേ, ഞാൻ ആ പാട്ടായിരുന്നു
1: പാടിയത്,
0: അതിന്റെ ലാസ്റ്റ് വരി കണ്ടു വെച്ചിട്ടുള്ള പാട്ടാണ്,
1: പാട്ടാണ് പാടാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും നമുക്ക് ഒരാള് കണക്ഷൻ കിട്ടിയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നഷ്ടമായി. സാരല്ല, നിങ്ങൾക്ക് ഇനി അവസരം ഉണ്ട് കേട്ടോ.

0: ഞാൻ തൃക്കാക്കരയിലാണ്
1: വാവ്, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നിനി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു?
0: ഞാനിപ്പോ ഹൗസ് വൈഫ് ആണ്.
1: ഓക്കെ ഓക്കെ, ശരി. അപ്പോ ഈ നമ്മുടെ സാന്ദ്രക്കുട്ടി പാടി അവസാനിപ്പിച്ച പാട്ടിന്റെ വരി ഓർമ്മയുണ്ടോ? അതെ, അത് തന്നെ. അത് വെച്ച് നമുക്കൊരു പാട്ട്
2: കണ്ടു
1: വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കോളൂ. വേ കൈക്കോട്ടെ.
0: കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടോ കേട്ടോ കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോക്കില്ല.
1: കൊള്ളാലോ, മിടുക്കി നന്നായിട്ട് പാടി.
2: അതെ അതെ,
1: ഒരു പാട്ട് കൂടി കൊടുത്താലോ. ഒരു
2: ഓമന കിന്നാരം.
1: ഓമന കിന്നാരത്തിലല്ലേ നിർത്തിയത്? അപ്പൊ കിന്നാരം, കിന്നാരം വേണോ?
0: സ്റ്റാർട്ടിങ് കിന്നാരം വേണോ?
2: ഓമന പറയട്ടെ.
1: ഓമനയായാലോ.
2: ഓമന
1: അത് വെച്ച് നിറയെ പാട്ടുണ്ട്. ആ പറയട്ടെ.
2: ഓക്കെ പറയട്ടെ.
1: ബാലൻസ്
0: അരികിൽ വരിക,
1: പയ്യ പയ്യ കവരുമെങ്കിലും നന്നായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ലിനി നല്ല സൂപ്പർ ആയിട്ട് പങ്കെടുത്തു. വീട്ടിലാരൊക്കെ ഉള്ളത്?
0: ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഒരു കുഞ്ഞുമോനുണ്ട്.
1: കുഞ്ഞുമോനെ പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ?
0: ഇടയ്ക്ക്.
2: പേരെന്താവാ അവരുടെ?
0: എന്താ
2: പേരെന്താണ് കുഞ്ഞുമോന്റെ?
0: മോന്റെ പേര് യുവാൻ.
1: യുവാൻ നല്ല പേരാണല്ലോ.
2: അന്വേഷിച്ചൊന്ന് പറയണം കേട്ടോ, രണ്ട് ചേച്ചിമാരും.
1: ഓക്കെ, അപ്പൊ വിളിച്ചത് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. യെസ്, അപ്പോ എന്തായാലും നമുക്കിങ്ങനെ നമ്മുടെ ആവനാഴിയിലുള്ള അമ്പുകൾ ഇനി ഇറക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ അടുത്തൊരു കോളർ വിളിക്കട്ടെ, വിളിക്കുമ്പോ നമുക്ക് കൊടുക്കാം.
2: യെസ്,
1: അല്ലെ? അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചോലോ.
2: യെസ്,
1: ഓക്കെ. യെസ്, അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ.
1: യെസ്, ആരാണ്? അനസ്. എവിടുന്ന വിളിക്കുന്നേ അനസ്? പെരുമ്പാവൂരുന്നാണ്. അവിടെ എങ്ങനെയാ, മഴയുണ്ടോ? ഭയങ്കര മഴയാണോ? ഭയങ്കര മഴയാണോ ഇപ്പൊ അവിടെ? ഓക്കെ, എന്തായാലും ചൂടിന് ഒരു ആശ്വാസം കിട്ടിയില്ലേ? ആ ഓക്കെ, അപ്പോ പാട്ട് പാടാൻ റെഡിയാണോ? ക്ലിയർ ആവുന്നില്ല അല്ലെ?
3: പാട്ട് പാടാൻ ശ്രമിക്കാം.
2: ഓക്കെ, അപ്പോ നമ്മൾ തൊട്ട് മുന്നേ ലിനി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലിനി നമുക്ക് പാടിത്തന്നത് ഓമനെ തങ്കമ്മ എന്നുള്ള പാട്ടാണ്. ഓക്കെ, അപ്പോ അതില് നമുക്ക് പാടി നിർത്തിയത് ഹൃദയത്തിൽ മെല്ലെ മെല്ലെ പുതുമഴയുടെ. അവിടെ വരെയാണ് ആള് പാടി നിർത്തിയത്. പുതുമഴ വെച്ചൊരു പാട്ട് പാടാം. പുതുമഴ പൊഴിയാം. പോരട്ടെ. പക്ഷെ പങ്കെടുത്തു, പാടുന്നുണ്ട്. പുളകം കൊണ്ട് പൊതിഞ്ഞു നീ, അവിടെയാണ് അവസാനിപ്പിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നീയിലാണ് നിർത്തിയിരിക്കുന്നത്. വീട്ടിലാരൊക്കെ ഉള്ളത്? എല്ലാരും ഉണ്ട് അല്ലെ? എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം, എല്ലാവരെയും ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണേ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. യെസ് യെസ്, എന്തായാലും അപ്പോ നമ്മളെ രണ്ട് കോളർമാർ ഇപ്പോ അടിപൊളിയായിട്ട് പങ്കെടുത്തു.
1: അതെ, നീയിലാണ് അവസാനിപ്പിച്ചത്.
2: അതെ, നീ
1: അടുത്ത് വിളിക്കുന്ന കോളർ നീ വെച്ചിട്ടാണ് പാടേണ്ടത്.
2: അതെ,
1: അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ.
2: നമ്പർ 0484-242-8101.

0: യെസ്, പാട്ട് പാടാൻ റെഡി ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ.
1: ഹലോ
0: ആ ഹലോ. ആ പേര് പറഞ്ഞോളൂ, പേര് പറയൂ. അനുഷ്ക.
2: അനൗഷ്ക, എവിടുന്നാ വിളിക്കണേ? എവിടുന്നാ വിളിക്കുന്നത്? വരാപ്പുഴയിൽ നിന്നാണ്. എന്താ ചെയ്യണേ? ടെൻത്തില്. ഓക്കെ, കേട്ടിരുന്നോ നമ്മുടെ ഗെയിം?
0: ഓക്കെ, അപ്പോ നമ്മുടെ ലാസ്റ്റ് കോളറ്
2: പാടിയത് നീ, നീയിലാണ് നിർത്തിയത്. നീ ഓക്കെ,
0: അപ്പൊ നീ വെച്ചിട്ടൊരു പാട്ട്.
2: അതെ, പാടിക്കോളൂ.
0: തൊടു.
2: അതെ, തൊടു. അതാണ് ലാസ്റ്റ്.

0: കേട്ടോ. അപ്പോൾ അടുത്ത കേൾക്കുന്നവര് കേട്ടോട്ടെ, അനൗഷ്ക പാടിയത് പാടി നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ. യെസ്, ഞങ്ങൾ പാടി സഹായിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും 10th അതായത് അക്കാഡമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? കുഴപ്പമില്ല,
1: നൈസായിട്ട് പോകുന്നു. വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് അപ്പ,
1: അനിയത്തിമാരാണ്. എല്ലാരോടും നമ്മൾ അന്വേഷണം പറയണം കേട്ടോ.
0: പിന്നെ സ്കൂളിലും ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയോ, പ്രിയ ചേച്ചിയും സാന്ദ്ര ചേച്ചിയും അന്വേഷിച്ചു.
1: ഓക്കെ ഓക്കെ, അപ്പൊ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോ നമ്മൾ വീണ്ടും വിളിക്കണം കേട്ടോ,
0: അല്ലാതെയും വിളിച്ചോളൂ. ഓക്കെ,
1: ബൈ ബൈ
2: ബൈ.
1: യെസ്, അപ്പൊ അനുഷ്ക പാടിയത് അനൗഷ്ക
0: പാടിയ പാട്ടിന്റെ ലാസ്റ്റ് ലൈൻ വന്നിട്ട് അവസാനിക്കുന്നത് എവിടെയാണ്?
1: തൊടു
0: തൊടു. അപ്പോ ഇനി അടുത്ത ആൾക്ക് നമ്മൾ ബാറ്റിൽ കൈമാറുന്നു. തൊടു വെച്ചിട്ടുള്ള പാട്ടാണ്, വിളിച്ചോളൂ 0484 242 8101 എന്ന നമ്പറിലേക്ക്.
1: യെസ്.

0: कुछ कुछ होता है
1: കുച്ച് കുച്ച് ഹോതാ ഹേ
0: എന്റെ ഫേവറേറ്റ് മൂവിയാണത്. അത് ആ പാട്ടൊന്ന് വെക്കുമോ?
1: അതെ, ഇവിടെ വേറൊരു പാട്ടിന്റെ കാര്യത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ്.
0: അതെ, ചുറ്റിക്കിടക്കാണ് നമ്മൾ.
1: നമുക്കൊരു കോളർ ഉണ്ട്.
0: ഹലോ.
2: ഹലോ,
0: ഹായ്, ഇതാരാ വിളിക്കുന്നേ?
1: ഫർഹ. ഫർഹ എവിടുന്നാ വിളിക്കുന്നേ ഒന്നും കൂടെ പറയൂ.
0: എടപ്പള്ളി.
1: നല്ലൊരു അൻസറിനുള്ള കുട്ടിയായിട്ട് ഉത്തരം പറയണ്ടല്ലോ അല്ലെ. ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ആ, അതായത് വീട്ടിലും ഉമ്മ ഉപ്പയൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ ഫർഹ നീ എവിടെ പോയി? ഞാനോ? കോളേജിൽ? എവിടെ?
0: അമ്പടി കള്ളി.
1: ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട് നേരത്തെ പാടി നിർത്തിയ വരി ഏതാ ഓർമ്മ ഉണ്ടോ? വാക്ക് ഏതാ ഓർമ്മ ഉണ്ടോ? തൊടു.
0: തൊടു.
1: മൈ ഗോഡ്.
0: തൊട്ടാൽ ഒക്കെ വെച്ച് പാടാം.
1: തൊട്ടാൽ പാടാം. തൊടു എന്ന് വെച്ചിട്ട് തന്നെ പാടണമെന്നൊന്നുമില്ല.
0: പാടിക്കോ.
1: അടിപൊളി. മതിയോ?
0: ഞങ്ങൾക്ക്
1: കേട്ട് മതിയായില്ല.
0: ഒരു വരിയും കൂടി പാടുവോ? അച്ചോടാ, നന്നായിട്ട് പാടി.
1: പാട്ട് നന്നായി പാടി.
0: നല്ല ശബ്ദം.
1: അപ്പോ തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാ വാടി നിന്നെ. എന്തായാലും ഫർഹ പാടി വെച്ച് അവസാനിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ.
0: അതെ.
1: ബാക്കി സാന്ദ്രയ്ക്ക് എന്തെങ്കിലും പാടാനുള്ള വല്ല ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ?
0: വിട്ട് വിട്ട് വിട്ടു പോകാതെ ചുറ്റിയിടാമോ നിന്നെ.
1: അപ്പോഴും നിന്നേലാണ് അവസാനിച്ചത് കേട്ടോ ഫർഹ.
0: അത് വെച്ച് കൊടുക്കാം.
1: അത് വെച്ച് കൊണ്ട് കൊടുക്കാം കേട്ടോ.
0: ചായ കുടിച്ചോ?
2: ചായ കുടിച്ച്.
1: ഞങ്ങള് ഇന്ന് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു ദിവസം.
0: കിട്ടിയില്ല.
1: കിട്ടിയില്ല. ഞങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റില്ല. വലിയ കുഴപ്പമോ?
0: അച്ചോടാ, എന്തായാലും വീട്ടിലെ എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ.
1: ഫർഹയുടെ കോളേജിലെ ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞോളൂ. ഞങ്ങൾ
0: സാന്ദ്ര ചേച്ചിയും പ്രിയ ചേച്ചിയും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്
1: ആണോ? അപ്പൊ എല്ലാരോടും പറയൂ
0: ഹായ്.
1: എന്തായാലും സന്തോഷം കേട്ടോ.
0: ബൈ ബൈ
1: ഫർഹ. ഫർഹ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ടാണ്.
0: കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു.
1: നന്നായിട്ട് പാടി.
0: അതെ.
1: ഓക്കെ, അപ്പൊ സമയം കടന്നു പോകുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: നിന്നെ നിന്നെ അതായിരുന്നു വാക്ക്.
1: വേണം. അപ്പോ നമുക്കൊരു കോളർ ഉണ്ട്.
0: ഹലോ.
1: ആ കോള് കട്ടായി പോയിരിക്കുകയാണ്.
0: ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വീണ്ടും
1: നമുക്ക് അടുത്തൊരു പാട്ട് ഇതാ ഞങ്ങൾ കേൾപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ. വിളിക്കണേ നമ്പർ പറയട്ടെ. 0484242 8101.
0: യെസ്.

0: എല്ലാവരും അവരവരുടേതായ തിയറികളും കോൺസെപ്റ്റുകളും ആലോചിച്ചുകൊണ്ടാണ് പടം തന്നെ കാണുന്നത്. അപ്പൊ ആൾക്കാരെ അതിനെ വിട്ടുകൊടുക്കാതെ അവരെ നമ്മുടെ നമ്മൾ പറയുന്ന കഥയുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. എഡിറ്റിങ്ങിലെ വെല്ലുവിളി അല്ലായിരുന്നു അത്, ആക്ച്വലി പടത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂവും ഒരു എക്സ്പെക്ടേഷനും ഉണ്ടല്ലോ, അപ്പൊ അതിന് കോട്ടം സംഭവിക്കരുത്.
1: ദൃശ്യം 2, ദൃശ്യം 3 തുടങ്ങി 10 സിനിമകളുടെ എഡിറ്റർ വിനായക്. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: മറക്കാതെ കേൾക്കുക മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: യെസ്, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ പാട്ടുകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ വരികൾ അവസാനിപ്പിച്ച് ആ വരിയിൽ നിന്നും അടുത്ത പാട്ടിലേക്ക് പോകുന്നൊരു സീനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോളർ ഉണ്ട് നമുക്ക്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്, പേരും അറിയോ?
1: ഗ്രീഷ്മ.
0: ഗ്രീഷ്മ, ഗ്രീഷ്മ എവിടുന്നാ വിളിക്കുന്നത്?
1: പത്തനംതിട്ട.
0: ഓക്കെ, ഗ്രീഷ്മ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണോ?
1: അല്ലല്ല, രണ്ട് മക്കളുണ്ട്, വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്, ഓക്കെ. നല്ല സൗണ്ട് ആണ്. ഗ്രീഷ്മ പാടുവോ?
1: ഇല്ല, പാടില്ല.
0: പാടില്ല, പക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ?
1: അത് മിസ്സായി പോയി, ഇവിടെ കറണ്ട് പോയായിരുന്നേ, കേട്ടില്ല.
0: ആണോ, ഓക്കെ, സാരില്ല, കുഴപ്പമില്ല. എന്തായാലും ഗ്രീഷ്മയുടെ മക്കളൊക്കെ എത്രയായി?
1: മോനെ 2.5 വയസ്സ്, മോക്ക് 10 വയസ്സ്.
0: 10 വയസ്സ്, ഓക്കെ. അപ്പോ ഗ്രീഷ്മ പാടില്ല എന്നാണ് പറയണേ അല്ലേ? സാരില്ല ഗ്രീഷ്മ, എന്തെങ്കിലും ഒരു വരി പാടാൻ പറ്റുമോ? വെറുതെ വെറുതെ രസത്തിന്.
1: കേട്ടില്ല.
0: വെറുതെ ഒരു രസത്തിന് ഒരു വരി പാട്ട് പാടാൻ പറ്റുമോ?
1: വെറുതെ ചേർത്തിട്ടോ?
0: ആ, വെറുതെ
1: വെറുതെ.

0: വെറുതെ ചേർത്തിട്ട്. അയ്യോ,
1: ഞാൻ അതല്ല ഉദ്ദേശിച്ചെ. വെറുതെ ഒരു വരി പാട്ട് പാടുമെന്നാ ചോദിച്ചുള്ളൂ.
0: വെറുതെ ഒരു വരി പാട്ടാ? അയ്യോ,
1: ആ
0: സോറി സോറി സോറി.
1: വെറുതെ ഒരു വരി പാട്ട്, ചുമ്മാ ഒരു പാട്ട് പാടാ, ഒരു വരി, ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ.
0: ചുമ്മാ ഏതെങ്കിലും ഒരു പാട്ടോ?
1: ഏതെങ്കിലും ഒരു വരി, അറിയുന്ന ഒരു പാട്ട്. നിമ്മ മക്കൾക്ക് താരാട്ട് പാടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളാണെങ്കി ഇവിടെ നല്ല പാട്ടിന്റെ വരികൾ വെച്ചും കൊണ്ടുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പാട്ട് പാടി അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് വേർഡ് വെച്ചിട്ടൊക്കെയാണ്. നിന്നെ, നീ
0: നിന്നെ, നിന്നെ
1: ആ നിന്നെ വെച്ചിട്ടൊരു പാട്ട് പാടിയാ മതി. ഗ്രീഷ്മ പാട്ടൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ നീ അല്ലെങ്കിൽ നിന്നെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിക്കാം.
2: പോരട്ടെ, നല്ലൊരു പാട്ട്.
1: പോരട്ടെ, എന്നോട് പറഞ്ഞ എന്താ പാടില്ല. എന്നിട്ടാണ് നല്ല രസമായിട്ട് നല്ല ചന്തത്തിലൊരു പാട്ടങ്ങട് പാടിയത്.
2: ഞെട്ടിച്ചു
1: ഞെട്ടിച്ചു ഗ്രീഷ്മ, അടിപൊളി കേട്ടോ. അപ്പോ നിന്നെ കാണാൻ എന്നിക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ. എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ
2: ഇന്ന് വരെ
1: വന്നില്ല ആരും. അപ്പൊ നമുക്ക് ഏതാ വാക്ക് ലാസ്റ്റ് കൊടുക്കേണ്ടത്?
2: വന്നു കൊടുക്കാം.
1: വന്നു കൊടുക്കാം അല്ലെ?
2: അതോ ആരും കൊടുക്കണോ?
1: ആരും കൊടുക്കണോ വന്നു കൊടുക്കണോ? ഗ്രീഷ്മയ്ക്ക് കൊടുക്കാമോ?
2: അതെ,
1: ഞാൻ ഹാപ്പിയാണെന്ന്. ഞാൻ ഹാപ്പിയാണ് അല്ലെ ഗ്രീഷ്മ? ഗ്രീഷ്മ ഹാപ്പിയാണ്, ഏത് കൊടുത്താലും കുഴപ്പമില്ല.
0: ആയിക്കോട്ടെ,
1: ശരി. അപ്പൊ എന്തായാലും ഗ്രീഷ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എളുപ്പം തന്നെയാണ് കൊടുക്കാം. അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: അപ്പൊ ഗ്രീഷ്മ നിന്നെ കാണാൻ നല്ല പാട്ടൊക്കെ
1: പാടുന്നു. അപ്പോ അടുത്ത വിളിക്കേണ്ട കോളർ വിളിക്കട്ടെ, എന്തായാലും കേൾക്കുന്നുണ്ടാവും.
2: വാക്ക് കൊടുക്കേണ്ടത് ആരും
1: ആരും
2: ആരും
1: ആരും. അപ്പോ ആരും
2: വാക്ക്
1: വെച്ചിട്ടുള്ള പാട്ടായിട്ട് അടുത്ത ആരാണ് വിളിക്കണെന്ന് നോക്കാം. വിളിക്കേണ്ട നമ്പർ പറയുന്നേക്കാൾ മുന്നേ ഒരു കോൾ വന്നു. യെസ്, കണക്ട് ചെയ്യാം നമുക്ക്.
2: ഹലോ
3: ഹലോ
1: ഹലോ, ഹായ്. പേര് പറയൂ, എവിടുന്നാണെന്ന് പറയൂ, പറഞ്ഞോളൂ.
3: ഞാൻ പ്രദീപ്.
2: കൊരട്ടിയിൽ
1: നിന്നാണ് വിളിക്കണേ. ഓക്കെ, വീട്ടിലാണോ ഇപ്പം? ഓക്കെ, അപ്പൊ എന്തായാലും പാടാനൊക്കെ പറ്റിയ നല്ല സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്ന്
3: മനസ്സിലായി.
1: അതൊന്നും കുഴപ്പമില്ല, നമ്മളിവിടെ പാട്ട് മത്സരം ഒന്നും അല്ലല്ലോ. നമ്മള് വീട്ടില് എല്ലാരും പാട്ട് പാടാൻ അറിഞ്ഞിട്ടല്ലല്ലോ, നമ്മള് വീട്ടിലിരിക്കുമ്പോ ഒരു റിലാക്സേഷൻ മൂഡിലൊക്കെ നമ്മള് പാടില്ലേ? അത്രയും വിചാരിച്ചാ മതി.
2: അപ്പൊ നമ്മുടെ വാക്ക് ആരും
1: ആരും
2: എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് പാടേണ്ടത്.
3: ആരും
1: ചെമ്പകമൊട്ടിന്റെ ചുംബന
3: കുങ്കുമം
1: അടിപൊളി, കൊള്ളാം. നന്നായി പാടി. പാടാൻ അറിയില്ല എന്ന് പറയുന്നവരാണ് കേട്ടോ അപ്പൊ മിക്കവാറും പാടുന്നത്. അപ്പൊ എന്തായാലും തൊട്ടു ഞാനാണ്, ഞാനിലാണ് നമ്മുടെ വാക്ക് ഇവിടെ അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷം, നല്ല രസമായിട്ട് പാടിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ ബൈ.
2: യെസ്
1: യെസ്. അപ്പോ നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റിലേക്ക് കടന്നു.

0: യെസ് യെസ് യെസ്,
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കോളർ അവൈലബിൾ ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഹായ്, പേരെന്താ?
2: അശ്വതി.
1: അശ്വതി, അശ്വതി എവിടുന്നാ വിളിക്കുന്നേ?
2: എറണാകുളത്ത്.
3: എറണാകുളത്തിൽ എവിടെയാ?
1: ഓ, ഇവിടെ അടുത്ത്. അതെ, പക്കത്തില്.
3: പക്കത്തിലേ താനി ഇരിക്ക്. ഏ, ഞങ്ങള് തമിഴ് പറഞ്ഞതാ. പക്കത്തിലേ താനി ഇരിക്ക് എന്ന് പറഞ്ഞതാ.
1: തൊട്ടടുത്തുണ്ട് എന്ന് പറയായിരുന്നു. അശ്വതി കേൾക്കുന്നുണ്ടായിരുന്നോ പ്രോഗ്രാം?
3: അശ്വതി, ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആവൂ.
1: ചില ചില്ലായി നിൽക്കൂ.
3: ഓക്കെ, നമുക്ക് അശ്വതിയോട് പാട്ടിന്റെ ചോദിക്കാം.
1: അതെ,
3: അശ്വതി പാടാൻ റെഡിയല്ലേ? നേരത്തെ പാടിയ പാട്ടിന്റെ ലാസ്റ്റ് നിർത്തിയ വരി ഏതാന്ന് ഓർമ്മ ഉണ്ടോ? ഞങ്ങളുടെ ചോദ്യം. ഞാൻ വെച്ചിട്ടൊരു പാട്ട്.
2: ഞാൻ

0: ഞാൻ ഐ
1: ഒരു മിനിറ്റ് ഒരു
0: ഒരു മിനിറ്റ് അപ്പൊ ആരോടോ ചോദിക്കുകയാണ് ഞാൻ.
2: ഞാനേ സാധാരണ പാട്ട് പാടുന്ന വ്യക്തിയാണ്. ഞാൻ കരോക്കെ വെച്ചിട്ടാ പാട്ട് പാടാറുള്ളത്.
0: ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തമാശയായിട്ട് ഞങ്ങൾ ചോദിച്ച വേർഡ് വെച്ചിട്ടൊരു പാട്ടേ ചോദിച്ചുള്ളൂ.
3: സിമ്പിൾ ആയിട്ട് ഒരെണ്ണം പാട്. പറട്ടെ.
0: കഴിഞ്ഞോ? മതിയോ എന്ന് ചോദിച്ചാൽ പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി.
3: എന്ത് ചെയ്യും നമ്മൾ?
0: എന്ത് ചെയ്യും? ഞങ്ങളാകെ ധർമ്മസങ്കടത്തിലായല്ലോ.
3: നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യാ, പറട്ടെ. മിടുക്കി നോക്കി
0: നോക്കി. ആവോ, ഞങ്ങൾക്ക് കിട്ടി. സന്തോഷായി സന്തോഷായി ട്ടോ അശ്വതി. അവിടെ അശ്വതിയുടെ കൂടെ സന്തോഷിക്കാൻ വേറെ ആരൊക്കെ ഉണ്ട്?
3: അതെ, ആഹ്ലാദ അപ്രകടനാണോ?
0: ആരാ?
2: എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നേരത്തെ ഫറഹ വിളിച്ചില്ലേ?
3: ആ, ഫർഹയുടെ ഫ്രണ്ടാണ് അശ്വതി. ഫർഹ എവിടെ? എവിടെ ഫർഹ?
0: വിളിക്കൂ ഫർഹയെ. ആരവിടെ?
3: ഫർഹ ഓടിക്കണം.
0: അത് ശരി. അപ്പൊ നിങ്ങള് ഈ സമയത്ത് അപ്പൊ എല്ലാരും വീടിന്റെ അടുത്തുള്ളവർ തന്നെയാണോ? ഓ, ഇന്നെന്താ വല്ല സ്പെഷ്യൽ ഉണ്ടോ?
3: അത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. കൊള്ളാം
0: കൊള്ളാം, നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്. മിസ് ആയി കൊണ്ട് കാണാൻ വന്നപ്പോ ഈ ഫ്രണ്ട്സ് നീ കൊണ്ടു തന്നോ? എന്താ അതൊക്കെ കൊണ്ടുതന്നു? അപ്പൊ അടിപൊളി ആക്കിക്കോളൂ എല്ലാരും കൂടി അവിടെ ഇരുന്നിട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം കേട്ടോ.
3: ബൈ
0: ബൈ ബൈ.
3: ഫർഹയുടെ കൂട്ടുകാരി അശ്വതിയാണ് വിളിച്ചത്. അശ്വതി നന്നായിട്ട് പാടി.
0: അശ്വതി നന്നായിട്ട് പാടി. അപ്പൊ അശ്വതി പാടിയ പാട്ടിന്റെ
3: ഞാനൊന്ന് നോക്കി
0: നോക്കി
3: നോക്കി
0: നോക്കി. പക്ഷേ ഉണ്ടല്ലോ മോളെ, സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്.
3: ഇനി നമുക്ക് വാർത്ത വരും.
0: ഇനി നമുക്ക് കറക്റ്റ് 7:25 വാർത്തകൾ വരും. പിന്നെ 7:35 വരെ വാർത്തകൾക്കുള്ളിലായിരിക്കും. 7:35 ദാ വീണ്ടും ഞങ്ങൾ തിരിച്ചു വരും ടൈം മ്യൂസിക്കുമായിട്ട്. അപ്പോഴേക്കും വിളിക്കാനൊക്കെ റെഡി ആയി നിന്നു കേട്ടോ.
3: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-8424-2-8-1-0-1.
0: അത്രേ ഉള്ളൂ. 04-8424-2-8-1-0-1.
3: Yes.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് സിബിഎസ്ഇ. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ.

0: നിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് സിബിഎസ്ഇ. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ഷാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ. യേ വികസിത് ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹൂ കി താകത് ആപ് സബ് യുവാഓ മേ ഭീ ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മേൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭീ ഹേ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. സിബിഎസ്ഇ പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ

0: റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: മെട്രോ കെ ലിയെ ഈ ന്യൂ ട്രെയിൻസ് നയ ജനറേഷൻ കി ട്രെയിൻസ് അഗലെ 5 വർഷോ മേ ഇൻഡക്ട് കരേംഗേ. നയ ജനറേഷൻ കി ട്രെയിൻസ് ആനെ സേ കൊൽക്കത്ത കെ നിവാസിയോ കോ ബഹുത് അച്ഛി ഫെസിലിറ്റി മിലേഗി വോ ഭി ഏക് ബഹുത് ബഡാ ആഗേ സ്റ്റെപ് ലിയാ ജായേഗാ.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-1 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. +2 മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: എന്നാല് കാല് പച്ചലിലേ, ആ രണ്ട് കണ്ണേ മേച്ചലിലേ, എട്ട് ദസ കൂച്ചലിലേ, തട്ടുകിര ഓസയിലേ, സുത്തി വർണ്ണാസുണ്ട് വർറാം പുയല പോലെ, എങ്കോ അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗോ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അങ്ങനെ നമ്മള് ന്യൂസ് ഒക്കെ കഴിഞ്ഞ്
1: നമ്മള് വേഗം തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ചേട്ടാ, പേര് പറയൂ.
2: പേര് രഞ്ജീഷ്.
1: രഞ്ജീഷ്, രഞ്ജീഷ് സ്ഥലവും പറഞ്ഞോളൂ.
0: റേഡിയോയുടെ സൗണ്ട് നല്ലോണം ഒന്ന് കുറയ്ക്കണേ. റേഡിയോയുടെ സൗണ്ട് നല്ലോണം ഒന്ന് കുറയ്ക്കൂ. ഹലോ.
2: ഹലോ.
0: ആ പറഞ്ഞോ. ആ ഓക്കെ. വീണ്ടും എക്കോ ഉണ്ടല്ലോ. നമ്മൾ പറയുന്നത് തന്നെ തിരിച്ചു കേൾക്കുന്നു. തന്നെ തിരിച്ചു കേൾക്കുന്നു.
1: അവിടുത്തെ റേഡിയോയുടെ സൗണ്ട് ഇച്ചിരി നല്ലോണം കുറയ്ക്കാമോ? ഓഫാക്കിയോ? ഓക്കെ. അവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ? അടിപൊളി. അപ്പൊ
0: നമ്മുടെ ഗെയിം കേൾക്കുന്നുണ്ടായിരുന്നോ? ആ ഓക്കെ. നമ്മള് ലാസ്റ്റത്തെ കോളർ പാടി നിർത്തിയത് നോക്കി എന്ന് അവസാനം വരുന്നൊരു വാക്കിലാണ്. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ പാട്ട് പാടേണ്ടത്.
1: നോക്കി എന്നുള്ള വാക്ക് വെച്ചിട്ടൊരു പാട്ട് പാടണം. പാടിക്കോളൂ.
0: കോറസ് ഒക്കെ ഉണ്ടല്ലോ,
1: കൂടെ ആരൊക്കെയോ പാടുന്നുണ്ടല്ലോ.
0: നമുക്ക് നന്നായിട്ട് കേട്ടു,
1: നന്നായിട്ട് കേട്ടു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങക്ക് സന്തോഷായി. എന്തായാലും ആ പാട്ട് ഒന്നും ആ വരി ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ നന്നായിരുന്നു. നോക്കി നോക്കി നോക്കി നിന്നു
2: കാത്തു കാത്തു കാത്തു നിന്നു
0: മന്ദാരം
1: എപ്പോഴാണെന്ന്.
0: എന്തിനാണെന്ന്, അതാണ്
1: എന്തിനാണെന്ന് അല്ലെ.
0: അതെ അതെ.
1: ഓക്കെ, അപ്പൊ അവിടെ എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഓക്കെ ബായ്, സന്തോഷം. ഓക്കെ ബായ്, സീ യു.
0: ഓക്കെ
1: യെസ്. അപ്പോ നമ്മുടെ നല്ലൊരു പാട്ടാണ് അവര് വിത്ത് ഹെൽപ്പ് ഓഫ്
0: നന്നായിട്ട്
1: പാടുന്നുണ്ടായിരുന്നു. പങ്കെടുക്കാനായിട്ട് സുഹൃത്തിനെയാണ് എന്ന് തോന്നുന്നു പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏത് വാക്കിലാണ് നിന്നത്?
0: എന്തിനാണെന്നോ, എന്തിന്,
1: എന്തിന്. അപ്പോ അടുത്ത കോളർക്ക് വേണ്ടിയിട്ടുള്ളത് എന്തിന് എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാനുള്ള ഒരു ചോയ്സ്.
0: ഹലോ,
1: കോള് വന്നിരുന്നു, അത് കട്ട് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനിയും കോള് വരും.
0: അതെ.
1: അപ്പോ
0: എന്തിന്,
1: എന്തിന്, എന്തിനാണ് സാന്ദ്രേ?
0: അതെ, എന്തിനാണ് പ്രിയേ?
1: അതെ. അപ്പൊ എന്തിന് എന്നുള്ള വാക്ക് വെച്ചിട്ടായിരിക്കണം അടുത്ത് നിങ്ങളുടെ പാട്ട് വരേണ്ടത്. വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ പറയൂ.
0: 04 84 നമ്പർ പറയുന്നതിനുള്ളിൽ നമുക്കൊരു കോള്
1: നോക്കാം.
0: ഹലോ. ഹായ്.
1: ഹലോ.
0: പ്രസാദായിരുന്നു, എവിടുന്നാ വിളിക്കുന്നേ?
1: ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടിന്റെ വാക്ക് കേട്ടല്ലോ അല്ലെ, തുടങ്ങേണ്ട വാക്ക്. അതെ അതെ, എന്തിന്.
0: യെസ്, പാടിക്കോളൂ.

0: അറിയണോ?
1: മലർവാണിയിൽ നന്നായിട്ട് പാടിട്ടോ.
2: ആ എന്തിനെ തുടങ്ങിയത് നല്ല രസം.
1: എന്തിനെ തുടങ്ങിയത്? അപ്പൊ ആ പാട്ട് പാടാൻ കിട്ടിയത് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷായി. എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ?
2: ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് പാടി തന്നു. ഓക്കെ, വീട്ടിലേക്കുള്ള യാത്രയിലാണോ?
0: ഹലോ,
2: വീട്ടിലേക്കുള്ള യാത്രയിലാണോ?
1: വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നോ?
0: അപ്പൊ
1: ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാരോടും പറയണം, ഞങ്ങളുടെ അന്വേഷണം പറയണം, റെയിൻബോയിലേക്ക് വിളിച്ച് നന്നായി പാട്ട് പാടിയെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറയണം. ഓക്കേ, ബൈ. യെസ്. അപ്പൊ നമ്മുടെ കോളേഴ്സ് വിളിച്ച എല്ലാവരും നല്ല രസമായിട്ട് പാടുന്നുണ്ട്
2: അല്ലെ?
1: അതെ അതെ, പാടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു അവസരം കൂടിയിട്ടാണത്.
2: നമ്മുടെ വാക്ക് നമ്മൾ പറയില്ല, എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യ അല്ലേ?
1: സന്ധ്യ കൊടുത്താലോ? യെസ്. അടുത്ത കോളർക്കുള്ള വാക്ക് സന്ധ്യ ആണ്. അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, നോക്കാം.
2: ഹലോ
1: ഹലോ, ആ പേര് ആരാണ്? കേൾക്കുന്നില്ല. സുധീഷ്. സുധീഷിന്റെ സ്ഥലം എവിടെയാ?
3: കോട്ടയം.
1: അപ്പൊ സുധീഷേ, സന്ധ്യ കഴിഞ്ഞു, രാത്രിയിലേക്കായി തുടങ്ങിട്ടോ,
2: എങ്കിലും സന്ധ്യ വെച്ച് പാടണം.
1: എന്നാലും നമുക്ക് സന്ധ്യ വെച്ചിട്ടൊരു പാട്ട് അലക്കിയാലോ?
2: പോന്നോട്ടെ,
1: പോരട്ടെ, അങ്ങോട്ട്. സന്ധ്യ
2: രാത്രിയല്ല,
1: സന്ധ്യ.
2: കേൾക്കുന്നുണ്ടായിരുന്നോ പ്രോഗ്രാം?
1: യാത്രയല്ലോ, സന്ധ്യല്ലേ?
2: സന്ധ്യ, സന്ധ്യ തുടങ്ങുന്ന പാട്ടാണ് പാടേണ്ടത്. സന്ധ്യ എന്ന വാക്കിൽ തുടങ്ങുന്ന പാട്ട് പാടണം. പാടിക്കോളൂ. സായല്ല,
1: സന്ധ്യ എന്നുള്ള വാക്ക് വച്ചിട്ടുള്ളൊരു പാട്ട് പാടൂ. സന്ധ്യ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പാടൂ. നല്ല റാപ്പ് മോഡലാ പാടുന്നത്. സന്ധ്യ കണ്ണീര് ഇതെന്തേ, സന്ധ്യ അടിപൊളിട്ടോ. അപ്പൊ കിട്ടിയല്ലോ പാട്ട്. ആ പാട്ട് ബാക്കി വരികളും കൂടെ പറയോ, പാടുവോ? സന്ധ്യ കണ്ണീര് ഇതെന്തേ, സന്ധ്യ ശരിയാണ്. ബാക്കി
2: പക്ഷെ നന്നായിട്ട്
1: നന്നായി പാടിയിട്ടുണ്ട്. എന്തായാലും വരികള് അറിയുന്ന അത്ര എന്താ പറയാ, വൃത്തിയായിട്ടത് ചെയ്തു, പങ്കെടുത്തു.
2: അതെ
1: കേട്ടോ, ഒരുപാട് സന്തോഷം.
2: എല്ലാവരോടും അന്വേഷണം,
1: എല്ലാവരോടും അന്വേഷണം പറയാ. വീട്ടിലാണോ?
2: കൂടെ പാടിയതാരാ? കൂടെ പാടിയത് ആരായിരുന്നു? ഭാര്യയോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ.
1: പറയണം. എനിക്ക് തോന്നുന്നു ഫീമെയിൽ സോങ്ങും കൂടെ ആയതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് പാട്ട് ഓർമ്മ വരും.
2: ഓർമ്മ വരും.
1: എന്തായാലും ഭാര്യയോടും വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ. അപ്പോ നമ്മൾ പാടി അവസാനിപ്പിച്ച വാക്ക്
2: തേടുകയാണോ നീയും,
1: തേടുകയാണോ നീയും. അപ്പോ നീ തുടങ്ങുന്ന വാക്കായിരിക്കും കേട്ടോ നമ്മൾ ഇനി അടുത്ത കോളർക്ക് കൊടുക്കാൻ പോണേ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോ നമുക്കിനി അടുത്ത
2: നല്ലൊരു പാട്ടിലേക്ക് പോവാം. നീയും,
1: നീയും, നീ അല്ലെങ്കിൽ നീയും വെച്ച് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ അടുത്ത് വിളിക്കേണ്ട കോളർ പാടേണ്ടത്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയിട്ട് അടുത്ത കോള് വരുമ്പോഴേക്കും മടങ്ങി വരാം.

0: വെൽക്കം ബാക്ക് ടു ഓൺലിഗോ ഡയറ്റ് ടൈം മ്യൂസിക്.
1: യെസ്, വെൽക്കം ബാക്ക് ടു എന്ന് പറയുമ്പോൾ ഇനി നമുക്കാകെ കുറച്ച് സമയമുള്ളൂ. 7 മണി കഴിഞ്ഞ് 57 മിനിറ്റിലേക്ക് നമ്മൾ കടന്നു.
0: യെസ്, അപ്പൊ നമ്മൾ പോവുകയാണ്. അങ്ങനെ
1: നല്ല രസകരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അതായത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റിയ
0: നീ വെച്ചിട്ടൊരു പാട്ട് പാടു.
1: നീ ഒരു പുഴയായി

0: പൂന്തേൻ കുഴമ്പൂ.
1: എന്താ
2: നീയാണോ
1: അടുത്തത് പാടൂ പറയാൻ വേണ്ടി ഞാൻ കൈ നീട്ടിയതായിരുന്നു. നല്ലൊരു ഗെയിമായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ചവരെല്ലാം വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് തന്നെ
2: തീർച്ചയായിട്ടും പാടാൻ അറിയില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ പങ്കെടുത്ത് വന്നു കഴിയുമ്പോഴേക്ക് ആ പ്രസന്റേഷനിൽ നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയാ
1: അതെ
2: അവർക്കുള്ള താല്പര്യ ഇൻവോൾവ്മെന്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിച്ചു.
1: അതെ,
2: എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള
1: ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അതിന് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം നന്ദി
2: പറയുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ പറഞ്ഞാലോ.
1: അതെ,
2: സമയം 7 മണി കഴിഞ്ഞ 58 മിനിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വാർത്തകളുണ്ട്, അതിനുശേഷം പവർ പ്ലേ, സാറ്റർഡേ നൈറ്റ് ഫീവർ, അങ്ങനെ നിങ്ങളെ കാത്ത് ഒരുപാട് പ്രോഗ്രാംസ് ആണ് ഇരിക്കുന്നത്. സോ ഞങ്ങൾ തൽക്കാലം ഇവിടെ പറയുന്നു. അപ്പോ ഞങ്ങൾ ഞാൻ പ്രിയ പത്മജിത്ത്,
1: ഞാൻ സാന്ദ്ര ബേബി.
2: Yes, appo stay tuned Akashvani
1: Kochi FM Rainbow 107.5.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. വാർത്തകളുമായി ഞാൻ റെയിൻബോ ആർജെ പ്രിയ പത്മജിത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ, ചൂരൽമല, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കളക്ട്രേറ്റിൽ അദാലത്ത് നടത്തും. പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസ് എന്ന നിലയിൽ.
1: ന്യൂസ് റെയിൻബോ. പവർ പ്ലേ. സ്പോർട്സ് കോംബോ. All the sporting action right here on Power Play.

0: താളം. യെസ്, വെരി ഗുഡ് ഈവനിംഗ്. എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ നമ്മൾ പതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ഇവിടത്തെ വിസിൽ അടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ പവർ പ്ലേ. മറ്റെന്തിനേക്കാളും അല്ലെ, മറ്റ് എന്ത് ലിസ്റ്റുകൾ നമ്മുടെ പ്രയോറിറ്റിയിൽ ഉണ്ടായാലും അതിനേക്കാൾ ഉപരി അതിക്കും മേലെ സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി മാത്രം വീക്കെൻഡിൽ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഒരു ഷോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട സ്പോർട്സ് ആരാധകർക്ക് വേണ്ടിയാണ്. കായിക പ്രേമികളെ, നിങ്ങൾക്കുള്ള സമയം സമാഗതമായിരിക്കുന്നു. കൂടെ ഞാനാണ് മിഥുനാണ്. യെസ്, അപ്പൊ ട്രിയോണ്ട ആ ഒരു പന്ത്, അത് വെറും ഒരു പന്തല്ല, എന്തായാലും ട്രിയോണ്ടയാണ് നമ്മുടെ ഈ പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യലായിട്ടുള്ള പന്ത്. ആൻഡ് ഈ പന്തിനെ കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫിഫ വേൾഡ് കപ്പ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പടി വാതിലിലേക്ക് എത്തിക്കഴിഞ്ഞു. ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജൂൺ 12, അത് നമ്മുടെ ഇന്ത്യൻ ടൈം അനുസരിച്ച് പുലർച്ചെ, ജൂൺ 11 രാത്രി കഴിഞ്ഞ് 12 പുലർച്ചെ ആണ് ആദ്യ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ പവർ പ്ലേയിൽ നമുക്ക് സ്പോർട്സ് ലോകത്തെ ട്രെൻഡിംഗ് ആയ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു ഫാക്ട്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന, ഹൃദയത്തിലേക്ക് ഏറ്റുന്ന ആ വേൾഡ് കപ്പ് എന്ന വികാരം നമ്മൾ എല്ലാവരിലേക്കും വന്ന് നിറയുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിൽ ആറാടുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ മുന്നിലേക്കുള്ളത്. യെസ്, ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ കൂടാതെ ഇന്ന് പവർ പ്ലേയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. അതിനു മുന്നോടിയായിട്ട് ഇന്ന് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഓപ്പൺ ചെയ്യാം. വേറൊന്നുമല്ല, പവർ പ്ലേ ഹൈലൈറ്റ്സ് ഫോർ യു ഗൈസ്.
1: ടുഡേസ് പവർ പ്ലേ ഹൈലൈറ്റ്സ്.
0: പവർപ്ലേ ഹൈലൈറ്റ്സിൽ നമ്മൾ ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു ആവേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച സ്പോർട്സ് ലോകത്ത് സംഭവിച്ച ഏറ്റവും ട്രെൻഡിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം വന്നിട്ട് സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ നമ്മുടെ സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി സഖ്യം. നമുക്കറിയാം സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി നമ്മുടെ ഇന്ത്യയുടെ യശസ് ഏറ്റവും കൂടുതൽ ഉയർത്തിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഏഷ്യൻ ഗെയിംസ് ആണ്, കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യുന്ന, നമുക്ക് വേണ്ടി നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വളരെ വിശ്വസ്തരായിട്ടുള്ള ജോഡിയാണ് സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി. ഇവർ 2026 സിംഗപ്പൂർ ഓപ്പൺ അങ്ങ് തൂക്കിയിട്ടുണ്ട്. സോ അത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ്, സന്തോഷിക്കാനുള്ള കാര്യമാണോ. ഫിഫ വേൾഡ് കപ്പ് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ ഒരുമാതിരിപ്പെട്ട മറ്റെല്ലാ ലീഗ്സും അങ്ങോട്ട് വൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗില് PSG ബാക്ക് ടു ബാക്ക് കപ്പടിച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ട് യുഎഫ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചുകൊണ്ട് അവിടെ PSG ചരിത്രം എഴുതിയപ്പോൾ പുതിയൊരു ചരിത്രം കുറിക്കാൻ കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് ആസ്നലിന് സാധിച്ചില്ല. ആസ്നൽ ചരിത്രത്തിൽ ആദ്യമായൊരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത് അസ്ഥാനത്താക്കിക്കൊണ്ട് PSG ജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സോ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ വിശേഷങ്ങൾ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, IPL കൊടിയിറങ്ങി. IPL കൊടിയിറങ്ങിയപ്പോൾ അവിടെയും നമ്മൾ കണ്ടത് മറ്റൊരു ബാക്ക് ടു ബാക്ക് വിജയമാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, അങ്ങനെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അവര് ഈ തവണയും ആ ഒരു കപ്പ് വിജയിച്ചുകൊണ്ട് കപ്പ് നിലനിർത്തിയിരിക്കുകയാണ്. സോ അങ്ങനെ ആ ഒരു എലൈറ്റ് ഗ്രൂപ്പിലേക്ക് വന്നേക്കാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കപ്പടിച്ച ടീമുകൾ IPL മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് ഫൈനലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കിങ് കോഹ്ലിയുടെ ആ ഒരു സ്പെഷ്യൽ ഇന്നിങ്സോടുകൂടി തന്നെ ആ ഒരു വിജയം നേടിയെടുക്കാനായിട്ടോ RCBക്ക് സാധിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. അപ്പോൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പിനൊപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പവർ പ്ലേയിൽ സംസാരിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ. ഇവിടെ സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി മാത്രം വീക്കെൻഡിൽ എക്സ്ക്ലൂസീവ്ലി കൊണ്ടുനിൽക്കുന്ന ഷോ ആണ്.

உலகத்துக்கு

You are listening to Rainbow FM 110.5, musically yours.

0: 1, 2, 3, 4 അല്ല, ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ, അങ്ങനെ 3 രാജ്യങ്ങളിലായിട്ട് വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോകുന്നു. മാത്രമല്ല 48 ടീമുകൾ, ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. ഇതിനു മുന്നേ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും ടീമുകളെ അണിനിരത്തിക്കൊണ്ടൊരു ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രമായിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ് നടക്കാൻ പോകുന്നത്. ഇനി ഞാനങ്ങോട്ട് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചല്ല സംസാരിക്കാൻ ഇപ്പോൾ പോകുന്നത്, വഴിയെ വഴിയെ സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒതുക്കിയതിന് ശേഷം നമുക്ക് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു എപ്പിസോഡിൽ. ആൻഡ് നമ്മൾ നേരെ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഫൈനൽ നൈറ്റിലേക്ക് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്. ബുഡാപെസ്റ്റിൽ, ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു യുഎഫ ചാമ്പ്യൻസ് ലീഗ് 2026 സീസൺ, അതിന്റെ ഒരു എൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പി എസ് ജി ബാക്ക് ടു ബാക്ക് കപ്പടിക്കുകയാണ് അവിടെ.
1: Champions of France remain the champions of Europe.

ആർസെനലിനെ പെനാൽറ്റിയിൽ 4-3 തോൽപ്പിച്ചുകൊണ്ടാണ് വിജയിക്കുന്നത്. ആൻഡ് ഫുൾ ടൈമിൽ നമ്മൾ കണ്ടതാണ് 1-1 അടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അവിടെ ഒന്നും രണ്ട് ടീമുകളെ സെപ്പറേറ്റ് ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തതുകൊണ്ട് പെനാൽറ്റീസിലേക്ക് പോയി. പെനാൽറ്റീസിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ആർസെനലിന്റെ ഒരു കിക്ക് പാഴായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആർസെനലിനെ ഈ ഒരു സീസണിൽ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഗബ്രിയേൽ തന്നെയാണ് പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫൈനലി PSG കയ്യിലേക്ക് കപ്പ് പോകുന്നതിന് കാരണമായിട്ട് മാറുന്നത്. പക്ഷെ നോക്കിയാൽ നമുക്കറിയാം ഡിഫൻസിലെ ഗബ്രിയേലിന്റെ ഒരു സാന്നിധ്യം അത് തീർച്ചയായിട്ടും ഒരു വലിയ അസറ്റ് തന്നെയാണ്. ഈ ഒരു UEFA ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഗബ്രിയേലിന്റെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ട. പക്ഷെ ഹാർട്ട് ബ്രേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ് പെനാൽറ്റി മിസ് ചെയ്യുന്നത്. എന്നാലും പെനാൽറ്റിക്കൊക്കെ മുന്നേ PSG വേണ്ടി ഒരേ ഒരു ഗോൾ നേടിയത് 65-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലെയാണ്, ഫ്രഞ്ച് താരം കൂടിയാണ്. കൈ ഹാവേർട്സ് ആണ് ആർസെനലിന് വേണ്ടി ആദ്യ ലീഡ് എടുക്കുന്നത്. 6-ാം മിനിറ്റിൽ തന്നെ ജർമ്മൻ താരമായ കൈ ഹാവേർട്സ് 6-ാം മിനിറ്റിൽ ഗോൾ നേടുന്നു. ഇതാണ് ഫുൾ ടൈമിൽ രണ്ട് പേരുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഗോളുകളും കാര്യങ്ങളൊക്കെ. ആൻഡ് ബോൾ പൊസിഷനിലും എല്ലാം കൊണ്ടും ഒരു കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന ശൈലി എപ്പോഴും PSG അറ്റാക്കിംഗ് ശൈലി ആയതുകൊണ്ട് തന്നെ അവരെയാണ് കൂടുതലായിട്ടും പ്ലേ മേക്കിംഗ് ഒക്കെ കൂടുതൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആർസെനൽ ആണെങ്കിലും അവരുടെ ആ ഒരു കോട്ട ഏറ്റവും സുഭമായിട്ട് തന്നെ കാത്തിട്ടുണ്ടായിരുന്നു. സോ ഏതായാലും ഫൈനലിന്റെ ഒരു വീർമാശിയൊക്കെ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ, അവർ രണ്ട് ടീമുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. സോ UEFA ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി കപ്പ് അടിച്ചുകൊണ്ട് അവിടെ PSG അവരുടെ കരുത്ത് വീണ്ടും എടുത്തു കാണിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് ക്ലബ്ബ് ഇതുപോലെ വന്നിട്ട് രണ്ട് പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡേൺ ഇറയിൽ എടുത്തു നോക്കിയാൽ, ചാമ്പ്യൻസ് ലീഗിന്റെ മോഡേൺ ഇറയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, കപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന, അതായത് ബാക്ക് ടു ബാക്ക് കപ്പടിക്കുന്ന ഏക ടീമും പാരീസ് സെയിന്റ് ജർമൻ എന്ന PSG തന്നെയാണ്. സോ PSG ആരാധകരെ ആവേശത്തിലാക്കിയ ആഴ്ചയാണ് കഴിഞ്ഞു പോയത്. ആർസെനലിന്റെ അവരുടെ കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. ഇവിടെ നമ്മൾ പാട്ടുകൾക്ക് വേണ്ടി അധികം കാത്തിരിക്കുന്നില്ല. സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോവുകയാണ് പവർ പ്ലേയിലൂടെ. സ്റ്റേ ട്യൂൺഡ് FM Rainbow, മ്യൂസിക്കലി യോഴ്സ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

സ്പോർട്സിനെ മറ്റെന്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വീക്കെൻഡിൽ എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവന്നേക്കുന്ന ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം അത് നാട്ടിലെങ്ങും വളരെ എവിഡന്റ് ആണ്, കാണാൻ പറ്റും അല്ലെ. ഇതിന് മുന്നേ ഒരു രണ്ടാഴ്ചയൊക്കെ മുന്നേ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന പഴയ പോലെ വേൾഡ് കപ്പിന്റെ ആവേശം ഒന്നുമില്ല, അവിടെ കട്ടൗട്ട് വരുന്നില്ല, ഒരു ഓളം ഒന്നും ആണെന്നില്ല. പക്ഷെ ഇപ്പോ ആ ഓളം പതുക്കെ കയറി വരുന്നുണ്ട്. കാരണം സമയമാകുമ്പോഴത്തേക്കും അതിന്റെ ഓളം വന്നിരിക്കും അല്ലെ. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ലോകത്തെ എല്ലാവരും ഒരുപോലെ കണ്ണുനട്ട് കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെ, അത് ലിവിങ് ആയിട്ടുള്ള ഒരു അത്ഭുതമാണ് അല്ലെ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ വന്നിട്ട്. സോ അപ്പൊ അതിന്റെ ആവേശത്തിലേക്ക് നാട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി നമുക്ക് RCBയുടെ ആ വിജയം കൂടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫിഫ വേൾഡ് കപ്പിലേക്ക് തിരികെ എത്താം. അങ്ങനെ ഗുജറാത്തിനെ സ്വന്തം തട്ടകത്തിൽ 5 വിക്കറ്റിന് തകർത്തുകൊണ്ട് രജത് പട്ടിദാറും സംഘവും പുതിയൊരു ചാമ്പ്യനിന് വേണ്ട, ഞങ്ങളിവിടെ ചാമ്പ്യന്മാരായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കപ്പ് വീണ്ടും തൂക്കിയിരിക്കുകയാണ്. അവിടെ പാരീസ് സെയിന്റ് ജർമൻ PSG UEFA ചാമ്പ്യൻസ് ലീഗിൽ ബാക്ക് ടു ബാക്ക് കപ്പടിച്ചതുപോലെ ഗുജറാത്ത് ടൈറ്റൻസിലെ RCB ഇവിടെ ജയിച്ചുകൊണ്ട് വീണ്ടും ബാക്ക് ടു ബാക്ക് കപ്പടിച്ചേക്കാണ്. സോ ഇതൊരു ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പിന്റെ ഒരു കാലഘട്ടമാണോ അല്ലെങ്കിൽ ടൂർണമെന്റിന്റെ കാലഘട്ടമാണോ എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരമുണ്ട് കേട്ടോ, വേറൊന്നുമല്ല. ഇപ്പോൾ അവർ പറയുന്ന പുതിയ തിയറി, അർജന്റീന കഴിഞ്ഞ തവണ കപ്പടിച്ചല്ലോ, സോ അതുകൊണ്ട് അർജന്റീന ഒരു ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പിന് ഈ പ്രാവശ്യം സാധ്യതയുണ്ട് എന്നാണ് ഈ അർജന്റീന ആരാധകർ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫുട്ബോൾ എന്ന ഗെയിമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 48 ടീമുകളിൽ ആരാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന് ചില സാധ്യതകൾ പറയാം എന്നല്ലാതെ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള കാത്തിരുന്ന് തന്നെ കാണാം. ഞാൻ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി. ബാക്ക് ടു IPL. ഗുജറാത്ത് ടൈറ്റൻസ് ഒരു ഫൈനലായിട്ട് കൊടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 155 runs മാത്രമാണ്, അല്ലെങ്കിൽ 156 runs. ആൻഡ് RCB അത് 18 ഓവറിൽ 161 runs എടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചേസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു 1-2 വിക്കറ്റൊക്കെ പോയെങ്കിൽ പോലും നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് പാളിപ്പോയാൽ പിന്നെ ഒരു തിരിച്ചൊരു ഇത്തിരി പാടാണ്. കാരണം അവരുടെ മിഡിൽ ഓർഡർ ഇത്തിരി വീക്കാണ്. സായ് സുദർശൻ 12 runs എടുത്തും ശുഭാൻ ഗിൽ 10 runs എടുത്ത് പുറത്തായപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഈ സ്കോർ അധികം അങ്ങോട്ട് പോകില്ല എന്ന്. ജോസ് ബട്ട്ലർ ഈ ഒരു സീസണിൽ ഒരു പരിധിയിൽ കൂടുതൽ പെർഫോം ചെയ്തില്ല എന്നല്ല, ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ്. ഒരു പരിധി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ജോസ് ബട്ട്ലർക്കും സാധിച്ചില്ല. ബട്ട്ലർ 19 പുറത്തായി. ആകെപ്പാടെ വാഷിംഗ്ടൺസ് എന്ന് പറഞ്ഞ ഒരു 50 runs. ഇതുകൊണ്ടാണ് 155 runs ഗുജറാത്ത് നേടുന്നത്. ആൻഡ് അവിടെ കിങ് കോഹ്ലി ചേസ് മാസ്റ്ററിന് ഇതൊന്നും വലിയൊരു സ്കോറേ ആയിരുന്നില്ല. എസ്പെഷ്യലി വെങ്കടേഷ് അയ്യറിൻ്റെ നല്ലൊരു തുടക്കം തന്നെ, നമുക്കറിയാം 16 ബോളിൽ 32 runs എടുത്ത് RCBക്ക് മികച്ച ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടാണ് വെങ്കടേഷ് അയ്യർ ഔട്ടാകുന്നത്. ആൻഡ് വിരാട് കോഹ്ലി അവിടെ 42 പന്തുകളിൽ 75 runs നേടിക്കൊണ്ട് ഈ ഒരു IPLലെ ഏറ്റവും വേഗതയേറിയ 15 കൂടെ ഈ ഫൈനലിലാണ്. എപ്പോഴാണ് ഒരു ടീം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം, ആ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു പ്ലെയറിന്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായക സമയത്ത് ടീമിന് വേണ്ടി പെർഫോം ചെയ്യുക, അണ്ടർ പ്രഷറിൽ കളിക്കുക. കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്രയും സീസണായിട്ട് പോലും ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ആൾക്കാരുടെ പട്ടികയിൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരിൽ വിരാട് കോഹ്ലി ഇപ്പോഴും നിൽക്കുന്നത്. ആൻഡ് അങ്ങനെ IPLൽ ആ ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് RCB വന്നിരിക്കുകയാണ്. കാരണം 2 തവണ ഞാൻ നേരത്തെ പറഞ്ഞത് IPL നേടുന്ന ടീമുകൾ തന്നെ വളരെ കുറവാണ്. മുംബൈ ഇന്ത്യൻസ് 5 ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സിന് 5 ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്, കൽക്കത്തയ്ക്ക് 3 ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സിന് 2 ടൈറ്റിലും ആയേക്കാണ്. സോ IPL വിന്നേഴ്സ് അങ്ങനെ RCB ആയി. അങ്ങനെ RCBയുടെ ആരാധകർക്ക് ഒരു ആഘോഷിക്കാനായിട്ട് നമ്മളൊരു അടുത്തൊരു പാട്ട് തരികയാണ്. അടുത്ത പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും പവർ പ്ലേയിൽ സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. മിഥുൻ, സ്റ്റേ ട്യൂൺഡ് FM Rainbow.

സോങ് ഫ്രം ദ മൂവി 18-ാം പടി. അങ്ങനെ 18-ാം പടിയിലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, 18 വർഷം വേണ്ടി വന്നു ആർ സി ബിക്ക് കപ്പടിക്കാനായിട്ട്. അത് കഴിഞ്ഞ വർഷമാണ്. പക്ഷേ ആ കപ്പിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട, ഇത് ഈ കപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്ന് അവിടെ രജത് പട്ടിദാറും സംഘവും അങ്ങ് തെളിയിച്ച ആഴ്ചയാണ് കടന്നുപോയത്. കേട്ടുകൊണ്ടിരിക്കുന്നത് FM Rainbow 107.5 ഫ്രീക്വൻസിയിൽ ഇത് പവർ പ്ലേ. യെസ്.

എങ്ങനെയൊക്കെ പോയാലും ശനിയാഴ്ച ഒന്ന് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് വിജയ് ആന്റണിയുടെ ഒരു പാട്ട് നിർബന്ധമായതുപോലെ. കാരണം വിജയ് ആന്റണി ഇതുപോലത്തെ കുറെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്കായിട്ട്. എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ ആണ്. ഇനി ലോകം മുഴുവൻ ട്രിയാൻഡോയുടെ പുറകെ ആയിരിക്കും. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ ഉരുളും. അപ്പോ ലോകം മുഴുവൻ ഇനി അങ്ങോട്ട് ട്രിയാൻഡോയുടെ പുറകെയാണ്. ട്രിയാൻഡോ എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബോളിന്റെ പേര് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് വെറും ഒരു പന്തല്ല. ഈ പന്ത് എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. നമുക്കറിയാം 2022 ഖത്തർ വേൾഡ് കപ്പ് നടക്കുമ്പോൾ എ ഇത്ര വളർന്നിട്ടില്ല. എ ഉണ്ട്, പക്ഷെ ഇത്ര വളർന്നിട്ടില്ല. പക്ഷെ കാലം കഴിയുന്തോറും AIയുടെ ഒരു ഉപയോഗം അതിപ്പോ ഏതൊരു രംഗത്താണെങ്കിലും കൊണ്ടുവരും. കാരണം സാങ്കേതികപരമായിട്ട് കുറെ അധികം പുതിയ ചുവടുവെപ്പുകളാണ് ഈ ഒരു വേൾഡ് കപ്പിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പന്ത് എന്ന് പറയുന്നത് കളിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനകത്ത് നമുക്ക് എണ്ണമറ്റ ഡാറ്റ സ്രോതസ് കൂടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ട്രയോണ്ട എന്ന് പറയുന്നത് ഒരു AI സ്മാർട്ട് ബോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് ഒരു സെൻസർ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പന്ത് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ടച്ച് തൊട്ട് പിന്നെ അങ്ങോട്ട് ഓരോ സെക്കൻഡ് എടുത്ത് നോക്കിയാലും അതിൽ ഓരോ പ്രാവശ്യം 500 തവണ എന്ന നിലയിൽ ഡേറ്റ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പന്തിൽ ഒരു ഷോട്ട് വന്നു, അല്ലെങ്കിൽ പന്ത് വേറൊരു ദിശയിൽ

ിലേക്ക് മാറിപ്പോയി. അപ്പോൾ പന്തിൻ്റെ സ്പീഡ് മാറുന്നു, അല്ലെങ്കിൽ പന്തിൻ്റെ ഗതി മാറിപ്പോകുന്നു. ഇതെല്ലാം ഡാറ്റയായിട്ട് മാറും. അതായത് കറക്റ്റായിട്ട് അതിനകത്ത് സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഈ പന്തിൻ്റെ ഓരോ ചലനങ്ങളും അത് ഡിജിറ്റലി ഒപ്പിയെടുത്ത് വെക്കും. സോ അതുകൊണ്ട് എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റഫറീനെ സഹായിക്കാം. ഇപ്പം നമുക്കൊരു വാർ ഒക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ലാസ്റ്റ് ഈ പന്ത് ഏത് പ്ലെയറിൻ്റെ കാലിലാണ് കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഈ പന്ത് ഏത് പ്ലെയറിൻ്റെ മേത്ത് കൊണ്ടിട്ടാണ് എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ഫൗളിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒക്കെ, അതുപോലെ തന്നെ ആരുടെയാണ് ഏറ്റവും മികച്ച പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ലാസ്റ്റ് ഇത് ഈ പന്തിൻ്റെ ടച്ച് വന്നത് ഏത് ആളുടെ ആണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ, ഖത്തർ വേൾഡ് കപ്പിൽ ജപ്പാനും സ്പെയിനും തമ്മിലൊരു കളി നടക്കണ്ടായിരുന്നു. അപ്പം ആ പന്ത് പുറത്തേക്ക് പോയ പന്ത്, അതായത് ഈ പറഞ്ഞ ഗോൾ ലൈൻ കഴിഞ്ഞിട്ട് പോയ പന്ത് എടുത്തിട്ടാണ് ആ ഒരു ഗോള് നേടിയത് എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടതാണ് അല്ലേ. കാരണം ആ പന്ത് കംപ്ലീറ്റ്ലി പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ക്യാമറ ആംഗിളുകളോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പല പരിമിതിയുണ്ട്. അവസാനം ഏറ്റവും പൊക്കത്തുനിന്നുള്ളൊരു വ്യൂ നോക്കിയിട്ട് കടന്നു എന്നൊക്കെ അനുമാനിച്ചുകൊണ്ടൊക്കെ ഒരു 50-50 ചാൻസ് എടുത്തിട്ടാണ് അങ്ങനെയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ അങ്ങനെ ജപ്പാൻ സ്പെയിൻ മത്സരത്തിൽ ജപ്പാൻ അടിച്ച ആ ഒരു ഗോള്, ആ ഒരു ഒറ്റ ഗോളിൻ്റെ ബലത്തിലാണ് ജർമ്മനി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു വരെ പോകുന്നത്. സോ അങ്ങനെ ചില തെറ്റായ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ടൂർണമെൻറ്റിൻ്റെ ആ ഒരു ആകെ ആ ഒരു ഒഴുക്കിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം AI ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. AI അവതാർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് വേൾഡ് കപ്പിന് കളിക്കാൻ വരുന്ന 1248 കളിക്കാരും അല്ലേ, എല്ലാ ടീമുകളിലെയും എല്ലാ കളിക്കാരെയും 3D സ്കാനിങ്ങിന് എടുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് സ്കാനിങ് എടുത്തതിന് ശേഷം ഇവർ ഓരോ പ്ലെയറിനെയും ട്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സ്റ്റേഡിയത്തിനകത്ത് ഒരു 16 ക്യാമറ ഉണ്ടെങ്കിൽ ഈ ഓരോ ക്യാമറകളും ഓരോ മത്സരത്തിലും കളിക്കാരെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു അവതാറിൻ്റെ ആ ഒരു വിഷ്വല് നമുക്ക് പ്രേക്ഷകർക്കും കാണാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ശ്രമത്തിലാണ് ഫിഫ. മാത്രമല്ല ഈ റഫറിയുടെ ക്യാമറ സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്തും ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, റഫറീൻ്റെ ശരീരത്തിൽ ഒരു ക്യാമറ ഉണ്ടാവും. ഈ ക്യാമറ എന്ന് വെച്ചാൽ റഫറി ഓടുന്ന സമയത്തും ചാടുന്ന സമയത്തൊക്കെ തന്നെ അത് ക്ലിയർ ആവാത്ത ഒരു സ്ഥിതി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ക്യാമറയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെബിലൈസ്ഡ് റഫ് ക്യാമ എന്ന പുതിയ ഒരു സാങ്കേതിക വിദ്യ, ദാറ്റ് മീൻസ് ഷെയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ദൃശ്യം ബ്രോഡ്കാസ്റ്റിംഗിൽ ഉൾപ്പെടെ കിട്ടാനുള്ള പരിപാടിയാണ്. സോ മിഴിവ് അങ്ങ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫിഫ വേൾഡ് കപ്പ് 2026 ട്രിയാണ്ട വെറും ഒരു ബോളല്ല, അത് ഒരു 1.5 മുതലാണ് വരാനായിട്ട് പോകുന്നത്. സോ 48 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ, അതിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ന്യൂ നോക്കൗട്ട് റൗണ്ട് വരുന്നുണ്ട്. 12 ഗ്രൂപ്പ് ഇൻറ്റു 4 അല്ലേ, 4 ടീമുകൾ 12 ഗ്രൂപ്പിൽ, മൊത്തം 48 ടീമുകൾ. അതിൽ തന്നെ അടുത്ത നോക്കൗട്ട് റൗണ്ടിലേക്ക് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ടീമുകളും, കൂടാതെ അവിടെയാണ് പോയിന്റ്, ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ. ആ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. കാരണം സാധാരണ 2 ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് പോവുക, പക്ഷെ ഇവിടെ ഒരു പുതിയ റൗണ്ട് വരികയാണ്. 48 ടീമിൽ നിന്നും ഈ പറയുന്ന 2 ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും, പ്ലസ് ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും കൂടെ ഉൾപ്പെടുന്ന 32 ടീമുകൾ അടങ്ങുന്ന ഒരു റൗണ്ടാണ് പിന്നെ നടക്കാൻ പോകുന്നത്. സാധാരണ വേൾഡ് കപ്പ് തുടങ്ങുന്നത് 32 ടീമുകൾ വെച്ചിട്ട് റൗണ്ടാണ് തുടങ്ങുന്നത്, പക്ഷെ ഇവിടെ ഇപ്പം സംഭവിച്ച 48 നേരെ അത് 32 പോകും, 32 16, 16 8 4 2 1 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ 39 ദിവസങ്ങൾ ഇനി അങ്ങോട്ട് ഫുട്ബോൾ ആരാധകരെ മാത്രമല്ല കായിക പ്രേമികളെ സംബന്ധിച്ച് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് കാത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യം അതുപോലെ പന്തിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. സോ അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും മികച്ച ഒരു സന്തോഷ നിമിഷവും കൂടെ നമ്മൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പവർ പ്ലേ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ആഴ്ച പവർ പ്ലേ വരുമ്പോൾ ഉണ്ടല്ലോ ഫിഫ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയാനുള്ള സന്തോഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഒരു ഡബിൾസ് ആർക്കും ജയിക്കാൻ പറ്റിയിട്ടില്ല. അത് ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു ചരിത്രമില്ലായ്മ, അത് അങ്ങോട്ട് നമ്മളവിടെ മാറ്റിയിട്ടുണ്ട്. സാത്വിക് സൈരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ടൈറ്റിലിങ് നേടിയേക്കുകയാണ്.
ഇന്തോനേഷ്യൻ പേരാണ് ഫജാർ അൽഫിയാൻ ആൻഡ് മുഹമ്മദ് ഷൊഹീബുൾ ഫിക്രി. ഇവരെ മൂന്ന് സെറ്റ്

0: പോരാട്ടത്തിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ റൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, ആദ്യത്തെ റൗണ്ട് നമ്മൾ തോറ്റിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത്. ഇതിന് മുന്നേ നടന്ന സെമി ഫൈനലിൽ നമ്മൾ ഇതുപോലെ ആദ്യ റൗണ്ടിലെ കുറച്ച് പോയിന്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പുറകിലേക്ക് പോയതിന് ശേഷം പിന്നെ അടിച്ചു കയറി വന്നിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. 18-21 ആദ്യ സെറ്റ് നമ്മൾ തോക്കുന്നു, രണ്ടാമത്തെ സെറ്റ് 21-17 21-16 ജയിച്ചുകൊണ്ട് അങ്ങനെ സാത്വിക് സൈരാജ് ചിരാഗ് ഷെട്ടി സഖ്യം അങ്ങനെ സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിന്റെ വിന്നേഴ്സ് ആയിരിക്കണം. സോ ആ ഒരു വിന്നിംഗ് മൊമെന്റ് നമ്മൾ ഒന്നും കൂടെ കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ പവർ പ്ലേ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിംഗ് കാര്യങ്ങളായിട്ട് വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ ഒപ്പം പവർ പ്ലേ എത്തും. അന്ന് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ് 2026 കുറിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും തൽക്കാലം ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന എന്റെ പേരും ഇതിൻ. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.
1: Our first title for 2 years for Satwik Sairaj, Ranki Reddy and Chirag Shetty. 21-16 in the deciding game against Alfian and Fikri. 1 hour and 12 minutes for the victory.
2: There's the victory formation. It's been a while.
1: But how lovely to see that. Celebration once again.
2: And he's just a very, very good winner, Chirag Shetty.
1: And Chirag Shetty! First doubles pair from India to win a title here at the Singapore Open.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക

0: ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ മരിച്ചു. അടൂർ PHSEക്ക് സമീപത്തുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, മകൻ ശിവാനന്ദ് എന്നിവരാണ് മരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ അദാലത്ത് നടത്തും. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടി റഷ്യൻ താരം മിറ ആൻഡ്രീവ. ഫൈനലിൽ പോളണ്ട് താരത്തെ തോൽപ്പിച്ചാണ് മിറയുടെ കന്നി ഗ്രാൻഡ്സ്ലാം നേട്ടം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. Saturday night fever. It's not just a fever, Saturday night fever. Saturday night fever.

വരക്കാവിള്ളരിക്ക കത്തേരിക്ക കൂട്ട് രവത്തെ തപ്പാണ്ടിച്ച് പൊരട്ടതിൽ പപ്പാഴാട്ടെ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

ഗൈസ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് റെയിൻബോ എഫ്എം, ഹൈ വോൾട്ടേജ് എനർജറ്റിക് സോങ്സ് ഓൺ റെയിൻബോ സാറ്റർഡേ നൈറ്റ് ഫീവർ.

High voltage. Voltage. Energetic song. Saturday Night Fever.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: 107.5 FM റെയിൻബോ.
1: അയ്യോ യാറാണ്ട്, അയ്യോ യാറാണ്ട്, അയ്യോ യാറാണ്ട്, എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചന, നീ കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണങ്കുതാണ്ട അർച്ചന.

0: Gritano!
1: Hey guys, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്ന റെയിൻബോ എഫ് എം ഹൈ വോൾട്ടേജ് എനർജറ്റിക് സോങ്സ് ഓൺ റെയിൻബോ സാറ്റർഡേ നൈറ്റ് ഫീവർ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: ഗൈസ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് റെയിൻബോ എഫ്എം. ഹൈ വോൾട്ടേജ് എനർജറ്റിക് സോങ്സ് ഓൺ റെയിൻബോ സാറ്റർഡേ നൈറ്റ് ഫീവർ.
1: പ്രണയക്കേസിനും വാപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 28 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.